0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 3 തിങ്കളാഴ്ച. കൊലവർഷം 1201, കർക്കിടക മാസം 18 ഉത്രട്ടാദി നക്ഷത്രം. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം ആരംഭിക്കാം. വിജയം എന്നത് ഒരവസാനമേയല്ല, പരാജയം എന്നത് തകർച്ചയുമല്ല. മുന്നോട്ടു പോകാനുള്ള ധൈര്യമാണ് ഏറ്റവും പ്രധാനം. ഒറ്റ വിജയത്തോടെ എല്ലാം അവസാനിക്കുന്നില്ല, അതുപോലെ ഒരു പരാജയം കൊണ്ട് ജീവിതം തീരുന്നുമില്ല. വീഴുമ്പോൾ കൈകൊടുക്കാൻ ആരുമില്ല എങ്കിലും സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ വിജയം. തോൽവികളെ പാഠങ്ങളാക്കി, വിജയങ്ങളെ ഇന്ധനമാക്കി നമുക്ക് മുന്നോട്ട് തന്നെ യാത്ര തുടരാം. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സന്തോഷകരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. കർക്കിടക മാസത്തിലെ 18-ാമത്തെ പുലരയിലേക്ക് നമ്മുടെ രാമചരിതാമൃതം പരിപാടിയിലൂടെ കഴിഞ്ഞ ദിവസം മനസ്സിന്റെ ശുദ്ധിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇന്ന് ഈ 18-ാം ദിനത്തിൽ നമ്മൾ അറിയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കരുത്തായി മാറേണ്ട ക്ഷമയെയും വിനയത്തെയും കുറിച്ചാണ്. യുദ്ധത്തിൽ സകലതും നഷ്ടപ്പെട്ടു നിൽക്കുന്ന രാവണനോട് അഹങ്കാരം വെടിഞ്ഞു ചിന്തിക്കാൻ പ്രകൃതി പോലും നൽകുന്ന ചില സൂചനകളെ മുൻനിർത്തി എഴുത്തച്ഛൻ പാടുന്ന വരികൾ ഇങ്ങനെയാണ്. അഹങ്കാരം ഉള്ളിൽ വളരുന്ന നേരം അറിവും വിവേകവും ദൂരത്തു പോകും. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഞാനെന്ന അഹങ്കാരവും ദർഭവും വളർന്നു വരുമ്പോൾ അയാളുടെ ചിന്താശേഷിയും ശരിതെറ്റുകൾ തിരിച്ചറിയാനുള്ള വിവേകവും പൂർണമായും നഷ്ടപ്പെടുമെന്നാണ് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എത്ര വലിയ പണ്ഡിതനായാലും അഹങ്കാരം വന്നാൽ പിന്നെ തകർച്ചയുടെ തുടക്കമായി. നമ്മുടെ ജീവിതത്തിലും പണമോ പദവിയോ സൗന്ദര്യമോ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം തലപൊക്കാറുണ്ട്. അത് മറ്റുള്ളവരെ ചെറുതായി കാണാൻ നമ്മെ പ്രേരിപ്പിക്കും. എന്നാൽ വിനയമാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ആഭരണം. വിനയവും ക്ഷമയും ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം നിലനിർത്താൻ കഴിയൂവെന്ന് രാമായണം ഈ 18-ാം നാളിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഉള്ളിലെ അഹങ്കാരത്തിന്റെ കരുനിഴലുകളെ മാറ്റി നിർത്തി എല്ലാവരോടും വിനയത്തോടെയും സ്നേഹത്തോടെയും പെരുമാറാൻ നമുക്ക് സാധിക്കട്ടെ. നന്മ നിറഞ്ഞ ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 3-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ വാർത്താവിനിമയ ചരിത്രത്തെ പൂർണ്ണമായി മാറ്റിമറിച്ച മൊബൈൽ ഫോൺ കോൾ നടന്നത് 1995 ഓഗസ്റ്റ് 3-നാണ്. അന്നത്തെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ

കടലിലൂടെയായിരുന്നു. യൂറോപ്യൻ പര്യവേക്ഷകനായ ക്രിസ്റ്റഫർ കൊളംബസ് ഏഷ്യയിലേക്കുള്ള ഒരു പുതിയ കടൽപാത കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ സ്പെയിനിലെ പാലോസ് ഡി ലാ ഫ്രോണ്ടേര തുറമുഖത്തു നിന്നും യാത്ര തിരിച്ചത് 1492 August 3 സാന്റാ മരിയ, പിന്റ, നിന എന്നീ മൂന്ന് കപ്പലുകളിലായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. എന്നാൽ ഏഷ്യയ്ക്ക് പകരം അദ്ദേഹം ചെന്നെത്തിയത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ കരീബിയൻ ദ്വീപുകളിലായിരുന്നു. ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിയ യാത്രയായിരുന്നു ഇത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് ജർമ്മനി ഫ്രാൻസിനെതിരെ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചത് 1914 August 3 റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ജർമ്മനിയുടെ ഈ നീക്കം. ഇതേ ദിവസം തന്നെ ജർമ്മൻ സൈന്യം ബെൽജിയത്തിലേക്ക് അതിക്രമിച്ച് കയറുകയും ചെയ്തു. ഇത് തൊട്ടടുത്ത ദിവസം തന്നെ ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധത്തിൽ പങ്കുചേരാൻ കാരണമായി. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ നൈജർ പതിറ്റാണ്ടുകൾ നീണ്ട ഫ്രഞ്ച് കൊളോണിയൽ ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1960 August 3 ഹമാനി ദിയോരി രാജ്യത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായി ചുമതലയേറ്റു. August 3 നൈജറിന്റെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. കൂടാതെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഈ ദിവസം രാജ്യത്തുടനീളം വലിയ രീതിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിലെയും ശാസ്ത്രരംഗത്തെയും ഒരു വലിയ നാഴികക്കല്ലായിരുന്നു 1958 August 3 ലോകത്തിലെ ആദ്യത്തെ ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനിയായ USS നോട്ടിലസ് കടലിനിടയിലൂടെ യാത്ര ചെയ്ത് ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ ഉത്തരധ്രുവം വിജയകരമായി മറികടന്നു. മഞ്ഞിനടിയിലൂടെ നടത്തിയ ഈ സങ്കീർണമായ യാത്ര ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ സൈനിക മേധാവിത്വം തെളിയിക്കുന്നതായിരുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തനതായ അഭിനയ ശൈലി കൊണ്ടും എഴുത്തിലെ വേറിട്ട ഭാവനകൾ കൊണ്ടും മലയാള സിനിമയിൽ സ്വന്തമായ ഒരു തരംഗം സൃഷ്ടിച്ച ബഹുമുഖ പ്രതിഭ. ഇന്ന് ഓഗസ്റ്റ് 3 മലയാള ചലച്ചിത്ര ലോകത്ത് നടനായും തിരക്കഥാകൃത്തായും സംവിധായകനായും തിളങ്ങി നിൽക്കുന്ന അനൂപ് മേനോന്റെ ജന്മദിനം. 1976 ഓഗസ്റ്റ് 3 ജനിച്ച അദ്ദേഹം ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് വെള്ളിത്തിരയിൽ വൻ വിജയങ്ങൾ സ്വന്തമാക്കിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നായിരുന്നു ബ്യൂട്ടിഫുൾ എന്ന ചിത്രം. ഈ ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചതും പ്രധാന വേഷത്തിൽ അഭിനയിച്ചതും അദ്ദേഹമായിരുന്നു. മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യാനുഭവം സമ്മാനിച്ച ഈ ചിത്രം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം തിരക്കഥ എഴുതി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രം നഗരജീവിതങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും സങ്കീർണതകൾ തികച്ചും വ്യത്യസ്തമായ ശൈലിയിൽ അവതരിപ്പിച്ചുകൊണ്ട് തിയേറ്ററുകളിൽ വലിയ ചർച്ചയായി മാറുകയും മികച്ച വിജയം കൊയ്യുകയും ചെയ്തു. സംഭാഷണങ്ങളിലെ സ്വാഭാവികതയും കഥാപാത്രങ്ങളുടെ ആഴവുമാണ് അനൂപ് മേനോൻ ചിത്രങ്ങളുടെ പ്രധാന സവിശേഷത. മലയാള സിനിമയിൽ പുത്തൻ ഭാവുകത്വമുള്ള നവതരംഗ സിനിമകൾക്ക് തുടക്കമിടുന്നതിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മികച്ച 2 നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മികച്ച തിരക്കഥയ്ക്കുള്ള അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. എഴുത്തിലും അഭിനയത്തിലും സ്വന്തം കയ്യൊപ്പ് ചാർത്തി മുന്നേറുന്ന പ്രിയതാരം അനൂപ് മേനോന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരാം. വരും വർഷങ്ങളിലും മികച്ച ചിത്രങ്ങളുമായി പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തണുപ്പാൻ കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
2: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. ജില്ലയിൽ വിവിധ പദ്ധതികളിൽ വരുന്ന ഒഴിവുകളിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് രജിസ്റ്റേർഡ് വെറ്റിനറി ഡോക്ടർമാരുടെ കൂടിക്കാഴ്ച August 4 നടക്കും. ഉദ്യോഗാർത്ഥികൾ വെറ്റിനറി ബിരുദ സർട്ടിഫിക്കറ്റും കേരള വെറ്റിനറി കൌൺസിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റുമായി രാവിലെ 11 മുതൽ 12 വരെ പാലക്കാട് VH റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചേംബറിൽ എത്തിച്ചേരണം. കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് ITIയിൽ പ്രവേശനത്തിന് തമിഴ് ഭാഷ ന്യൂനപക്ഷങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. കുട്ടികൾ ITIയിൽ നിന്ന് നേരിട്ടെത്തി അപേക്ഷ നൽകണം. അവസാന തീയതി August 4. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-297-1115. ഒരിക്കൽ കൂടി 0491-297-1115. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പത്തോളജി വിഭാഗത്തിൽ സർവീസ് ലാബിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് ക്വട്ടേഷൻ ക്ഷണിച്ചു. പൂരിപ്പിച്ച ക്വട്ടേഷനുകൾ August 11 ഉച്ചയ്ക്ക് 2 മുമ്പായി നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-297-1125. ഒരിക്കൽ കൂടി 0491-297-1125. പെരുമാട്ടി ഗവൺമെന്റ് ITIയിൽ മെട്രിക് ട്രേഡുകളായ മെക്കാനിക്, അഗ്രികൾച്ചറൽ മെഷീനറി, ക്രാഫ്റ്റ്സ്മാൻ, സിവിൽ എന്നിവയിലേക്ക് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ August 3-4 നടക്കും. താൽപര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം രാവിലെ 10 മീനാക്ഷിപുരത്തുള്ള ITIയിൽ എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9995452433. ഒരിക്കൽ കൂടി 9995452433. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി, മലമ്പുഴ ഉൾപ്പെടെ മലയോര മേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. മലമ്പുഴയിലെ കവയിലും സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ജില്ലാ കൺട്രോൾ റൂം നമ്പർ 8921-99-4727. ഒരിക്കൽ കൂടി 8921-99-4727. അട്ടപ്പാടി ഗവൺമെന്റ് ITIയിൽ വിവിധ ട്രേഡുകളിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് August 4 രാവിലെ 10:30 അഭിമുഖം നടത്തും. ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ എന്നീ തസ്തികകളിലാണ് നിയമനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് തൊഴിൽ പരിചയം നിർബന്ധമില്ല. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അട്ടപ്പാടി ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-294-296516. ഒരിക്കൽ കൂടി 0491-294-296516. തിരുവനന്തപുരം വെള്ളനാട് ജി കാർത്തികേയൻ സ്മാരക വൊക്കേഷണൽ ആന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ HSST റഷ്യൻ തസ്തികയിലേക്കുള്ള താൽക്കാലിക അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം August 14 രാവിലെ 11:30 നടക്കും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0472-288-2032. ഒരിക്കൽ കൂടി 0472-288-2032. കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കൊള്ളന്നൂർ അങ്കണവാടി കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനായി August 4 ഉച്ചയ്ക്ക് ശേഷം 2:30 പരിശീലനം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466-227-6067. ഒരിക്കൽ കൂടി 0466-227-6067. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഡ്രൈവറോട് കൂടിയ SUV MUV വാടകയ്ക്ക് നൽകുന്നതിന് ക്വട്ടേഷൻ ക്ഷണിച്ചു. പൂരിപ്പിച്ച ക്വട്ടേഷനുകൾ August 11 ഉച്ചയ്ക്ക് 2 സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0491-295101 1 0. ഒരിക്കൽ കൂടി 0491-295-1010. ഇൻഫോ@7 അവസാനിക്കുന്നു. നന്ദി.
6: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
7: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
8: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് എസ്യുവി.
7: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
9: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
10: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
9: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.

തന്നോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുംബം മിന്നാടി. ഉച്ചക്കെട്ടി പാറോനി പന്ത്രണ്ടപ്പം ചുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുംബം മിന്നാടി.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-സ്റ്റാർ ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
7: ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു സംശയം ചോദിക്കട്ടെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ച ഒരു സ്റ്റേഷനറി ഐറ്റം ഏതാണെന്ന് അറിയാമോ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാ ഞാൻ, ഞാനാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനാണ് എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, വിചാരിക്കുന്നുണ്ടാവും. അതല്ല, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ചിട്ടുള്ള ഒരു സ്റ്റേഷനറി ഐറ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പെൻസിൽ എന്നാണ്. എന്ത് ചെയ്താലും ഷാർപ്പൺ ചെയ്യണം, തെറ്റുപറ്റിയാൽ റബ്ബർ കൊണ്ട് മായ്ക്കണം, ഒന്ന് താഴെ വീണാൽ ചിലപ്പോൾ അതിൻ്റെ ലെഡ് പൊട്ടിപ്പോവും, എന്നിട്ടും പരാതിയൊന്നുമില്ല. അങ്ങനെ ഒരു പെൻസിലിനെ ഉണ്ടാക്കി ലോകത്തേക്ക് അയക്കുന്നതിന് മുന്നേ ആ പെൻസിലിനെ ഉണ്ടാക്കിയ ആള് ഈ പെൻസിലിനെ ഇങ്ങോട്ട് വിളിച്ച് മാറ്റി നിർത്തിയിട്ട്, ഡാ ഒരു മിനിറ്റ്, ഇനി നീ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. കുറെ അനുഭവങ്ങൾ നിനക്കുണ്ടാകും, പക്ഷെ പോകുന്നതിന് മുൻപ് ഈ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. അത് മറന്നില്ലെങ്കിൽ നീ വെറും ഒരു പെൻസിൽ അല്ലായിരിക്കും, ലോകത്തിലെ ഏറ്റവും മികച്ച പെൻസിലായിരിക്കും. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ പറഞ്ഞയാള, പെൻസിൽ ഉണ്ടാക്കിയയാള് പറഞ്ഞത് പെൻസിലിനോട് മാത്രമല്ല നമ്മളോട് കൂടിയിട്ടാണ്. കാരണം നമ്മുടെ ജീവിതവും ഏതാണ്ട് പെൻസിലിൻ്റെ അതേ കഥയായിരിക്കും. ഇടയ്ക്ക് പ്രഷർ, ഇടയ്ക്ക് ഷാർപ്പനിങ്, ചിലപ്പോൾ ബ്രേക്ക്, പിന്നെ വീണ്ടും റീസ്റ്റാർട്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ആ പെൻസിലിന് കിട്ടിയിട്ടുള്ള ഉപദേശങ്ങൾ എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. പെൻസിൽ ഉണ്ടാക്കിയയാൾ എന്താണ് പെൻസിലിനോട് പറഞ്ഞേക്കണേ എന്ന് നമുക്ക് കേൾക്കാം. കാരണം ചിലപ്പോൾ ഒരു പെൻസിലിനറിയാവുന്ന ജീവിതപാഠം പോലും ഒരു മനുഷ്യൻ പഠിക്കാൻ വർഷങ്ങൾ എടുക്കാറുണ്ടായിരിക്കും. നമുക്ക് കേൾക്കാം എഴുത്തോലയിൽ. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: പെൻസിൽ മേക്കർ പെൻസിലിനെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞ കാര്യം എന്താണോ? നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, പക്ഷെ ഒരു കാര്യം മാത്രം മറക്കരുത്, ആരുടെയെങ്കിലും കയ്യിൽ ഇരിക്കാൻ തയ്യാറായാൽ മാത്രമേ നിനക്കും എഴുതാൻ പറ്റുള്ളൂ. അല്ലെ, പെൻസിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറ്റില്ല. ആരെങ്കിലും നിന്നെ എടുത്ത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ നിനക്കൊരു പെൻസിലിൻ്റെ ധർമ്മം നിർവഹിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളും ചിലപ്പോൾ പറയാറില്ലേ, എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി എന്നൊക്കെ. പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ, ജീവിതത്തിൽ നമുക്ക് മെൻറ്റേഴ്സ് വേണം, പാരൻസ് വേണം, ഫ്രണ്ട്സ് വേണം, ടീച്ചേഴ്സ് വേണം. ചില സമയത്ത് അവരുടെ ഒരു വാക്ക് മതി നമ്മുടെ വഴികൾ മാറാനായിട്ട്. എല്ലാം അറിയാം എന്ന് കരുതുന്ന നിമിഷം ഗ്രോത്ത് നിൽക്കുന്ന നിമിഷമാണ്. പഠിക്കാൻ തയ്യാറാകുന്ന നിമിഷം ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. ഇതാണ് പെൻസിൽ മേക്കർ പെൻസിലിനോട് ആദ്യം പറഞ്ഞ കാര്യം. പിന്നെ രണ്ടാമത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്ക് നിന്നെ ഷാർപ്പൺ ചെയ്യും, ഒന്ന് കൂർപ്പിക്കും, എന്നാലേ പെൻസിലിന് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിനക്ക് വേദനിക്കാം, പക്ഷേ അതുകൊണ്ടാണ് ആ ഷാർപ്പനിങ്ങിലൂടെ കടന്നു പോകുമ്പോഴാണ് നീ കൂടുതൽ നല്ല പെൻസിലാകുന്നത്. സത്യത്തിൽ നമ്മളും അങ്ങനെയല്ലേ? നമ്മളിങ്ങനെ വിചാരിക്കില്ലേ, എന്തിനാ നമ്മളെ മാത്രം ഇങ്ങനെ ടോർച്ചർ ചെയ്യണേന്ന്. ഒരു ചെറിയ സെറ്റ് ബാക്ക് വരുമ്പോൾ, ഒരു റിജക്ഷൻ വരുമ്പോൾ, ഒരു ഫെയിലിയർ വരുമ്പോൾ യൂണിവേഴ്സ് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഓർക്കണം, ഷാർപ്പനിങ് എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് അല്ല, അതൊരു പ്രിപ്പറേഷനാണ്. ജീവിതം നമ്മളെ പൊട്ടിക്കാനല്ല, കുറച്ചുകൂടെ മൂർച്ചയുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചില എക്സ്പെരിമെന്റ്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ഒരു നല്ല പാട്ടിനുള്ള സമയമാണ് എഴുത്തോലയിൽ. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: പെൻസിൽ ഉണ്ടാക്കിയ ആള് പെൻസിലിന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് പെൻസിൽ മേക്കർ പറഞ്ഞ കാര്യം, നിനക്ക് മിസ്റ്റേക്സ് പറ്റും, പക്ഷേ ഒരു മിസ്റ്റേക്ക് വൺസ് ഹാപ്പൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. ഓരോ തെറ്റിൽ നിന്നും ഓരോ പാഠങ്ങൾ പഠിക്കണം. കാരണം ജീവിതം അതുപോലെയാണ്, മിസ്റ്റേക്സ് ആർ പ്രൂഫ് ദാറ്റ് യു ആർ ട്രൈയിങ്. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് അതേ മിസ്റ്റേക്സ് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ പഠിക്കുന്നില്ല, യു ആർ നോട്ട് ലേണിംഗ് എന്നാണ് അർത്ഥം. വീണതിൽ പ്രശ്നമല്ല, അതേ കല്ലിൽ വീണ്ടും വീണ്ടും തട്ടി വീഴുമ്പോൾ എന്താ പറ്റുക, അത് മിസ്റ്റേക്സ് ആണ്. പഠിക്കുന്നതാണ് യഥാർത്ഥ ഗ്രോത്ത്. ഇനി അടുത്ത കാര്യം പറഞ്ഞെന്താന്ന് വെച്ചാൽ, നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുറത്തല്ല ഉള്ളിലാണുള്ളത്. സത്യത്തിൽ പെൻസിലിന്റെ വില തീരുമാനിക്കുന്ന അതിന്റെ കളറല്ല, അതിനുള്ളിലുള്ള ലെഡാണ്. ഗോൾഡൻ കളർ പെൻസിൽ ആയാലും അകത്ത് എഴുതാൻ ഈ ലെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫാൻസി സ്റ്റിക്ക് മാത്രമായി പോകും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഫിൽറ്റേഴ്സ് ഒക്കെ കൊണ്ട് എല്ലാവർക്കും പെർഫെക്റ്റ് ആകാൻ പറ്റുമായിരിക്കും. ഒരു ഫോട്ടോയിലാണെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോയ്ക്ക് നല്ല രസമുണ്ടാകും കാണാൻ, കാണുമ്പോൾ കുറച്ച് കൂളായിട്ടിരിക്കും. പക്ഷേ ക്യാരക്ടറിന് ഫിൽറ്റർ ഇല്ല. കമ്പാരിസൺ ചെയ്ത് സമയം കളയുന്നതിന് പകരം നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ കൈൻഡ്നെസ്, നിങ്ങളുടെ ഓണസ്റ്റി, നോളജ്, അതാണ് ദിവസവും ഷാർപ്പൺ ചെയ്യേണ്ടത്. കാരണം പുറത്തുള്ള ബ്യൂട്ടി ആളുകളെ അട്രാക്ട് ചെയ്യും, അകത്തുള്ള ക്വാളിറ്റിയാണ് നമ്മളുടെ കൂടെ ആളുകൾ എത്രത്തോളം നിൽക്കുന്നുണ്ട്, സ്റ്റേ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നത് തീരുമാനിക്കണം. അവസാനമായിട്ട് പെൻസിൽ മേക്കർ പറഞ്ഞ കാര്യം കൂടെ നമുക്ക് കേൾക്കാം എഴുത്തോലയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അറ്റ് ദി എൻഡ് ഓഫ് ദ കോൺവെർസേഷൻ, ആരൊക്കെ തമ്മിലാണ് കോൺവെർസേഷൻ? പെൻസിൽ മേക്കറും പെൻസിലും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഒരു പെൻസിൽ ഉണ്ടാക്കി റെഡിയാക്കി പറഞ്ഞു വിടുന്നതിന് മുന്നേ, ഡാ നീ ഒന്ന് ഇവിടെ നിൽക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പെൻസിൽ മേക്കർ പറഞ്ഞു കൊടുക്കുകയാണ് പെൻസിലിന്. അപ്പൊ ലാസ്റ്റ് തിങ് എന്താന്ന് വെച്ചാൽ, ഏത് പേപ്പറിലായാലും ഏത് സാഹചര്യത്തിലായാലും നീ നിന്റെ അടയാളം ബാക്കിയാക്കണം. എഴുതുന്നത് ഒരിക്കലും നിർത്തരുത്. ഒരു പെൻസിൽ ഒരിക്കലും പറയില്ല ഈ നോട്ട്ബുക്ക് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഇന്ന് എഴുതുന്നില്ല എന്നുള്ളത്. അത് എഴുതിക്കൊണ്ടേയിരിക്കും ലാസ്റ്റ് ഇഞ്ച് വരെ, ലാസ്റ്റ് ഇഞ്ച് ഓഫ് ലെഡ് വരെ അത് എഴുതിക്കൊണ്ടിരിക്കും. ലൈഫ് അങ്ങനെ തന്നെയാണ്. സിറ്റുവേഷൻ പെർഫെക്റ്റ് ആകുമ്പോൾ മാത്രം നമ്മൾ തുടങ്ങാമെന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ ലൈഫ് ഫുൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ പോകും. നമ്മൾ ശ്വസിക്കുന്നിടത്തോളം ഗെയിം ഓവർ ആയിട്ടില്ല എന്നാണ് അർത്ഥം. ഒരു കം ബാക്ക്, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ചാപ്റ്റർ എപ്പോഴും പോസിബിൾ ആണ്. അതുകൊണ്ട് പെൻസിൽ പോലെ ജീവിക്കാം. പ്രഷർ വന്നാലും പൊട്ടാതെ, പൊട്ടിയാലും വീണ്ടും ഷാർപ്പൺ ചെയ്ത്, മിസ്റ്റേക്സ് വരുന്ന സമയത്ത് അതൊക്കെ തിരുത്തി, അകത്തെ ക്വാളിറ്റി വളർത്തി, അവസാന ശ്വാസം വരെ ഈ ലോകത്ത് നമ്മുടേതായിട്ടുള്ള ഒരു അടയാളം ഒക്കെ എഴുതി വെച്ചിട്ട് അങ്ങോട്ട് പോവാം. ബിക്കോസ് അങ്ങനെ ഒരു പെൻസിലിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കേട്ട് കഴിഞ്ഞത്. രാവിലെ എഴുത്തോലയിലൂടെ നമ്മൾ എല്ലാവരും ലൈഫിൽ പെൻസിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവാം ഈ ഒരു കഥയിൽ. ഇപ്പൊ ഒരു പെൻസിൽ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ പുറത്തേക്ക് ലോകത്തേക്ക് ആളുകളുടെ ഇടയിലേക്ക് വിടുന്നതിന് മുന്നേ തന്നെ അത് ഉണ്ടാക്കിയ ആൾ, ആ പെൻസിൽ മേക്കറിന് എന്താണ് പെൻസിലിനോട് പറയാനുണ്ടായിരുന്നത്, അത് ചിലപ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്കും ബാധകമാണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ. ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.

യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് നമ്മളുടെ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. ആക്ച്വലി എനിക്കറിയാം പല സ്ഥലങ്ങളിലും മഴ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലേ. ചില സമയത്ത് ഭയങ്കരമായ മഴ പെയ്യും, ചില സമയത്ത് ഒട്ടും മഴ പെയ്യുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ മാറി മാറി മഴയാണ് ഇവിടെ പാലക്കാടിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു ന്യൂസും റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് പല സ്ഥലങ്ങളിലും അപകട സാധ്യതാ മേഖലകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് നിങ്ങളെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവിടെ നിന്ന് മാറി താമസിക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത്തരം പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. ആൻഡ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കറിയാലോ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, അതായത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത്തിരി സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. ഇപ്പം ഞാനാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ തൊട്ടടുത്തൊരു പുഴയുണ്ട്. അപ്പം ആ പുഴയിൽ കുറച്ച് വെള്ളം കയറി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി സ്കൂളിൽ പോകണ്ട, എന്തെങ്കിലും ക്യാമ്പൊക്കെ തുടങ്ങുമായിരിക്കും സ്കൂളിൽ എന്നുള്ളത്. പക്ഷേ പിന്നീട് വലുതാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രയോ പേരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ദുരിതങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. ഡാമുകൾ പലതും തുറന്നിട്ടുണ്ട്, അപ്പോൾ വെള്ളങ്ങൾ വളരെയധികം കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ നിങ്ങളോ നിങ്ങളുടെ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവരോട് മാറി താമസിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പ്രിക്കോഷൻസ് എടുക്കാനായിട്ടും ഒന്ന് ഓർമ്മിപ്പിക്കുക അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തിട്ട് നമ്മുടെ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആസ് യൂഷ്വൽ നമുക്ക് ഷോയിൽ എന്തെങ്കിലും ഒരു കറന്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ ഇന്നിങ്ങനെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കയറുന്ന ഇങ്ങനെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നും കേട്ടോ. അയ്യോ ഇത് എന്താ പറ്റുക, എങ്ങനെയാ ചെയ്യുക, എങ്ങനെയാ ഇത് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ എങ്ങനെയാ ഇവർക്ക് പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എനിക്കറിയില്ല എത്ര പേരുടെ ഫോണിലേക്ക് ഈ എന്താ പറയുക ഒരു അലേർട്ട് മെസ്സേജ് വന്നു എന്നുള്ളത്. അത് കേട്ടപ്പോൾ എല്ലാവരും ചാടി എണീറ്റ്, എനിക്ക് ഒരു 3 മണി 4 മണി സമയത്തായിരിക്കണം, പെട്ടെന്ന് എല്ലാവരും ചാടി എണീറ്റ് എൻ്റെ അമ്മ എന്താ സംഭവിച്ചത്. ഞാൻ വിചാരിച്ച ഭൂമി കുലുങ്ങാണ്, എൻ്റെ അമ്മ എല്ലാവരും കയറുന്ന ഓടിക്കോ എന്നുള്ളൊരു സാധനത്തിലാണ് ഞാൻ പെട്ടെന്ന് എഴുതേറ്റത്. പിന്നെയാണ് കണ്ടത് ഓക്കെ അലേർട്ടാണ്, അപ്പോൾ പിന്നെ അത് ഓഫ് ചെയ്ത് അങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു ഇത്തരം സംവിധാനങ്ങളൊക്കെ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ടീമുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പേടിയുള്ളതായിരിക്കും, ഒരു ട്രയൽ ചിലപ്പോൾ നടത്തിയതായിരിക്കും, ബട്ട് സ്റ്റിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ ഉറങ്ങിപ്പോകുമ്പോൾ വെള്ളം കയറിയ നമ്മൾ അറിയത്തില്ലല്ലോ. അപ്പൊ ഇതുപോലെ പലർക്കും പല പേടികളുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിലുള്ള പേടികളല്ല ഞാൻ ഉദ്ദേശിച്ചത്, പൊതുവെ നമുക്ക് ചില സാധനങ്ങളോട് പേടിയുണ്ടാവും അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പേടിയുള്ള 2 സാധനങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ഒരുപാട് സ്പീഡ് പേടിയാണ്. അപ്പൊ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ ബസ്സിലായിരിക്കാം, ചിലപ്പോൾ ഓട്ടോയിലായിരിക്കാം, ചിലപ്പോൾ കാറിലായിരിക്കാം, ഒരുപാട് സ്പീഡിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്റെ ഹാർട്ട് ഇങ്ങനെ പടപടപടപടേന്ന് ഇടിക്കാൻ തുടങ്ങും. അപ്പൊ എനിക്ക് ഒരുപാട് സ്പീഡ് ത്രിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പലരും പല പോസ്റ്റും ഒക്കെ ഇടുമ്പോൾ എനിക്ക് ഒരു ത്രില്ലും തോന്നാറില്ല. കാരണം എനിക്കത് പേടിയാണ് ലിറ്ററലി. അപ്പൊ അതെന്റെ ഒരു പേടിയാണ്. പിന്നെ എനിക്കുള്ളൊരു ഒരു പേടിയാണ്. ഈ പേടികൾക്കൊക്കെ പല പേരുകളുണ്ട് കേട്ടോ. ക്ലോസ്ട്രോഫോബിയ, ആക്രോഫോബിയ, അങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരുകളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാലും എനിക്കുള്ളൊരു വേറൊരു ഫോബിയാണ് ഈ ക്ലോസ്ട്രോഫോബിയ. അതായത് ചില കാറുകളിൽ നമ്മൾ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ഇടുങ്ങിയ സ്ഥലങ്ങളിൽ, ചില റെസ്റ്റോറൻറ്റുകളായിരിക്കാം ഭയങ്കര ഇടുങ്ങിയ സ്പേസുകളുള്ളത്, അങ്ങനെയുള്ള സ്പേസുകൾ പോകുമ്പോൾ എനിക്ക് ചെറിയൊരു ശ്വാസമുട്ടലൊക്കെ തോന്നും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആദ്യമൊന്നും അത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഒരു ഒരു വണ്ടിയിൽ കയറിയപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു തലകറക്കം പോലെയൊക്കെ തോന്നുമല്ലോ, ചിലപ്പോൾ അങ്ങനെ തോന്നിയതാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നീട് ഇങ്ങനെ ഇത്തിരി ചില ലിഫ്റ്റുകളിലൊക്കെ കയറുന്ന സമയത്തൊക്കെ എനിക്കത് തോന്നാൻ തുടങ്ങി. അപ്പം ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിയണേ ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ പലർക്കും പല പേടികളുണ്ടാവും. ഇപ്പം എല്ലാവരും വെള്ളത്തിന് പേടിച്ച് നിൽക്കുന്ന സമയമാണ്, മഴയെ പേടിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പം ഇന്ന് നിങ്ങളുടെ പേടികളെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാറുള്ളത്. അപ്പം എന്തായാലും വിളിക്കേണ്ട നമ്പർ എല്ലാവർക്കും അറിയാമല്ലോ, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഒന്നും കൂടെ പറയാം, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ പേടികളെ പറ്റി എന്നോട് സംസാരിക്കാം. ഒരു പേടിയും വേണ്ട, ഞാൻ ആരോടും പറയില്ല. ഓക്കെ, അപ്പം എന്തായാലും ആദ്യത്തെ പാട്ട് കുറച്ച് എന്താ പറയുക കേരളത്തിന്റെ മൊത്തത്തെ ഒരു സിറ്റുവേഷൻ എനിക്കറിയാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. അപ്പം എന്തായാലും നമ്മൾ വളരെ വളരെ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എന്ന ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ആദ്യത്തെ പാട്ട് ഞാൻ കേരളത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും. നിങ്ങളുടെ കൂടെ അഹല്യ FM സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം, സ്റ്റേ ട്യൂൺഡ്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ്, അങ്ങനെ സമയം ദേ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 8 മണി കഴിഞ്ഞ് 13 മിനിറ്റും കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
4: ഹലോ
3: ഹലോ, ഇതാരാ?
4: ഹലോ, ഗുഡ് മോർണിംഗ്. വിശ്വസ് പറയാൻ വിളിച്ചതാണ്.
3: ഗുഡ് മോർണിംഗ്. ഇത് പേര് പറയൂ. വിശ്വസ് പറയാൻ വിളിച്ച ആളുടെ പേരെന്താ?
4: എന്റെ പേര് അൻസാർ കരുനാഗപ്പള്ളി, കൊല്ലം.
3: ഓക്കെ, അൻസാറേടെ സുഖാണോ?
4: ആ, നല്ല വർത്തമാനം.
3: ഏ,
4: നല്ല വർത്തമാനം,
3: നല്ല വർത്തമാനം. എവിടുന്ന വിളിക്കണേ അൻസാർക്ക?
4: ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി.
3: കൊല്ലം. കൊല്ലത്ത് നിങ്ങൾ എന്താ വിശേഷം ചോദിച്ചാ നല്ല വർത്തമാനം എന്നാ പറയാ?
4: നല്ല വർത്തമാനം എന്ന് പറഞ്ഞാൽ മലപ്പുറം ഭാഷയിലാ പറഞ്ഞത്.
3: അത് മലപ്പുറം ഭാഷയാണോ?
4: ആ, നല്ല വർത്തമാനം.
3: എന്റെ വർത്താനം നല്ലതെന്നാണോ പറഞ്ഞത്, അതോ മൊത്തത്തിൽ സുഖാണെന്നാണോ പറഞ്ഞത്?
4: അത് മലപ്പുറം ഭാഷയെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാലേ.
3: ഓ, അത് ശരി.
4: നല്ല വർത്താനം, എന്താ സുഖം തന്നെയെന്ന് ചോദിക്കുന്നതിന്റെ വേറൊരു വാക്കാണ്.
3: അടിപൊളി അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരി, അപ്പൊ അൻസാർക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു കേട്ടോ.
4: ഇല്ല, ഒന്നും കേൾക്കാൻ പറ്റിയില്ല, കട്ടായിട്ട് പിന്നെ വിളിച്ചതരാണ്ടോ.
3: ശരി ശരി, നമുക്ക് ജീവിതത്തിൽ പല പേടികളുണ്ടോ? ചില ആൾക്കാർക്ക് വെള്ളം പേടിയായിരിക്കും, ചില ആൾക്കാർക്ക് ഉയരം പേടിയായിരിക്കും, ചില ആൾക്കാർക്ക് ചില ജീവികളെ പേടിയായിരിക്കും. അങ്ങനെ അൻസാർക്ക് എന്താ പേടിയുള്ളത്?
4: എനിക്ക് ആദ്യമായിട്ട് പേടി ട്രെയിൻ ആയിരുന്നു.
3: ഓ, എന്നിട്ട്?
4: ആ, ട്രെയിൻ. ഞാൻ ട്രെയിനകത്ത് പിന്നെ പോയപ്പോഴാണ് പേടി മാറിയത്.
3: അത് ശരി, അതിങ്ങനെ വേഗത്തിൽ പോണ കാണുമ്പോ പേടി തോന്നുന്നുണ്ടാവും അല്ലേ?
4: ആ, ട്രെയിനകത്ത് ട്രെയിനകത്ത് പോകുന്നതിന് മുമ്പേ ഒരു പേടിയായിരുന്നു. കിടന്നുറങ്ങുമ്പോഴിങ്ങനെ സ്വപ്നം കാണുമായിരുന്നു.
3: എന്ത്?
4: ട്രെയിൻ പാളത്തിൽ നിൽക്കുകയും ട്രെയിൻ വന്ന് കയറുന്നതും ഒക്കെ.
3: അയ്യോ. ഓക്കെ ശരി, എന്നിട്ട് ആദ്യമായിട്ട് എങ്ങോട്ടാ ട്രെയിനിൽ യാത്ര ചെയ്തത്, അത് ഓർമ്മയുണ്ടോ?
4: ആ, ട്രെയിൻ ആദ്യമായിട്ട് യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്കാ.
3: ആഹാ, കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്കാണോ പോയേ?
4: ആ കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക്
3: പോയത്. അപ്പൊ അതോടുകൂടി പേടി മാറി അല്ലേ?
4: ആ പേടി മാറി ഒറ്റയ്ക്ക് പിന്നെ പോയിട്ട് പിന്നെ ഇവിടെ മലപ്പുറം പട്ടാമ്പി വരെ പോയി ഒറ്റയ്ക്ക് ട്രെയിനകത്ത്.
3: ആഹാ, ശരി ശരി. ഇപ്പൊ എങ്ങനെയാണ് അവിടെ വെള്ളം? എങ്ങനെയുണ്ട് വെള്ളത്തിന്റെ അവസ്ഥ? എന്താ മഴയുടെ അവസ്ഥ? എന്താ
4: ഇവിടെ മഴയില്ല.
3: ഓക്കെ, അപ്പൊ പേടിക്കണ്ട അല്ലേ?
4: പേടിക്കാന്നും പറയാനൊക്കത്തില്ല, എല്ലാ ദൈവത്തിന്റെ കയ്യിലല്ലേ.
3: അതെ അതെ, ഓക്കെ ശരി. അപ്പൊ ഇന്ന് ആർക്കാ നമുക്ക് വിശ്വസം കൊടുക്കണ്ടേ?
4: ഇന്നത്തെ വിശ്വസ് പിന്നെ നമ്മുടെ ബി വി മുഹമ്മദ് വടക്കേവായനൂര്, പിന്നെ അഹല്യ റേഡിയോ, ഓൺലൈൻ റേഡിയോ കേൾക്കുന്നവർക്കും ഓഫ്ലൈൻ റേഡിയോ കേൾക്കുന്നവർക്കും എല്ലാവർക്കും എന്റെ ഒരു നല്ല ദിവസം വിശ്വസിക്കുന്നു.
3: ഓക്കെ, താങ്ക് യു അൻസാർക്ക. ശരി കേട്ടോ,
4: മഴ മാറി വെയിലാവട്ടെ, ഓണമല്ലേ.
3: അതെ അതെ, വേഗം വെയിൽ വരട്ടെ, എല്ലാം മാറിയിട്ട്.
4: എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ,
3: അതെ, താങ്ക് യു. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ അൻസാറാണ് വിളിച്ചത്. അപ്പൊ ചേട്ടൻ പറഞ്ഞത് എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു, പിന്നെ പെട്ടെന്ന് വെയിൽ വരട്ടെ എന്നാണ് പറയണത് അല്ലേ? ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പൊ എന്തായാലും പെട്ടെന്ന് വെയിലൊക്കെ വരട്ടെ എന്ന് വിചാരിക്കുന്നു. അടുത്ത കോളർ വരുന്നുണ്ടല്ലോ, ഇതാരാണ്? ഹലോ.
5: ഹലോ,
3: പേര് പറയൂ.
5: രതീഷാണോ പേര്?
3: ഓ രതീഷ് ഏട്ടാ, സുഖാണോ?
5: ആ സുഖായിരിക്കുന്നു.
3: ഓക്കെ, എങ്ങനെയുണ്ട് മഴയൊക്കെ അവിടെ?
5: മഴ ഇന്നലെ രാത്രി ഫുള്ള് മഴയായിരുന്നു.
3: അതെയോ? ഓക്കെ, മഴേനെ പേടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടോ അവിടെ ചുറ്റുവട്ടത്തൊക്കെ?
5: വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല, എങ്കിലും നമ്മളെ ഇരിക്കുന്ന ഏരിയയിൽ കുഴപ്പമില്ല, പക്ഷെ പുറത്ത് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വെള്ളമുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ.
3: ഓക്കെ, അപ്പൊ മഴയെ ചെറുതായിട്ട് പേടിക്കണം അല്ലേ?
5: അതെ അതെ അതെ.
3: ശരി, അപ്പോ രതീഷേട്ടന്റെ ലൈഫിൽ ഇതല്ലാതെയുള്ള പേടികളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും പേടികൾ ലൈഫിൽ
5: പേടിയില്ലാത്ത മനുഷ്യന്മാര് നോർമലി ഉള്ള, അല്ല നോർമലി ഉള്ളൊരു മനുഷ്യന് പേടി ഉണ്ടാവും എന്തെങ്കിലും കാര്യങ്ങളിൽ.
3: ഓക്കെ,
5: അത് വലുതായാലും ഉണ്ടാവും ചെറുപ്പത്തിലുണ്ടാവും.
3: ആ അപ്പൊ പറയൂ, രതീഷേട്ടന്റെ പേടികൾ എന്തൊക്കെയാ?
5: പക്ഷെ അങ്ങനെ ഒരു പേടി വേണം ട്ടോ അല്ലേ?
3: അതെ, വേണം വേണം വേണം.
5: അപ്പൊ എനിക്കുണ്ടായ പേടി എന്ന്
3: വെച്ചിട്ടുണ്ടെങ്കിൽ,
5: ഈ സൈക്ലിംഗ് ഔട്ടല്ലോ.
3: ഓക്കെ,
5: സൈക്ലിംഗ് ഔട്ടുമ്പോ ഈ അതായത് മറ്റുള്ള

0: ഓക്കെ, ആ എന്നിട്ട്
1: അതോടുകൂടി എന്റെ പേടി കുറച്ചും കൂടി കൂടുതലായി.
0: ഇത് എപ്പോഴാ, ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു
1: ഇത്? ഒരു 5-ാം ക്ലാസ്സിലാ തോന്നുന്നത്.
0: ഓക്കെ, എന്നിട്ട് പിന്നെ സൈക്കിൾ ചവിട്ടിയോ?
1: എന്നാ ഈ 5-ാം ക്ലാസ്, ആ സമയത്ത് തന്നെ ഒരു സൈക്കിൾ വന്ന് എന്നെ ഇടിച്ചിട്ടുണ്ട്. അതാണ് അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എന്ത് കൂടുതലായി ചിന്തിക്കുന്നത് നടക്കുന്ന
0: ശരിയാ. ഓക്കെ, അപ്പൊ പിന്നെ സൈക്കിൾ ചവിട്ടിയോ, പേടിയൊക്കെ മാറിയോ പിന്നീട്?
1: പിന്നെ ഞാനൊരു 7-ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ സൈക്കിള് ഒറ്റയ്ക്ക് തന്നെ ചവിട്ടി പഠിച്ചു.
0: ഓക്കെ ഓക്കെ, സ്വന്തമായിട്ട് തന്നെ പേടിയൊക്കെ അങ്ങ് മാറ്റി അല്ലേ.
1: പിന്നെ സൈക്കിള് ചവിട്ടി പഠിച്ചപ്പോ എന്താ, ഈ സൈക്കിളിൽ നിന്ന് ഇറങ്ങുന്നില്ല. സൈക്കിള് ചവിട്ടി പഠിച്ച് നമ്മൾ ഓരോരോ കാര്യങ്ങളിലേക്ക് പോകുമ്പോ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പഠിക്കുമല്ലോ. അങ്ങനെ സൈക്കിള് സ്പീഡ് കൂടി അങ്ങനെ സൈക്കിളിൽ നിന്നും വീണുണ്ട്
0: എന്റെ പൊന്നെ.
1: അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കി അധികം സ്പീഡില് പോകരുത്.
0: അപ്പൊ കൊറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി.
1: അതെ, പിടിച്ചാൽ കിട്ടാവുന്ന രീതിയിലുള്ള സ്പീഡില് വേണം. അത് സൈക്കിൾ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും കാർ ആണെങ്കിലും ഏത് വണ്ടി ആണെങ്കിലും.
0: അതെ അതെ, സത്യം.
1: കാരണം നമ്മള് ഇപ്പൊ സ്ട്രൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിചാരിക്ക, നല്ല സ്പീഡില്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ട്രെയിനിങ് എത്തുമ്പോൾ നമുക്ക് അറിയില്ല വളവ്.
0: അതെ,
1: അപ്പൊ നമുക്ക് ആ സമയത്ത് ഇങ്ങോട്ട് തിരിക്കാൻ നോക്കി തിരിയില്ല, നേരെ അവിടെ എന്താ കാണുന്ന വെച്ചാൽ വീടാണോ വീടിന്റെ ഉള്ളിൽ കയറി പോകും, പാടാണോ പാടത്തേക്ക് പോകും.
0: അപ്പൊ വീടും പാടും ഒക്കെ കൊറേ കൊറേ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു.
1: ആ അതെ, അതുപോലെ ബൈക്ക് പഠിച്ച് ആ ഒരു 17-18 വയസ്സില് ഞാൻ എന്റെ ഒരു സുഹൃത്തും കൂടി പുറകില്, എന്റെ സുഹൃത്ത് പുറകിലിരിക്കുന്നുണ്ട്, ഞാൻ വണ്ടി
0: ഓടിക്കുന്നുണ്ട്.
1: ഒരു കല്യാണത്തിന് ഫിലിം മേടിക്കാൻ പോയത്, അന്ന് മറ്റേ ഇപ്പോഴത്തെ പോലെ മെമ്മറി കാർഡോ പെൻഡ്രൈവോ ഒന്നുമില്ല. കണ്ടിട്ടുണ്ടോ ഫിലിം?
0: കണ്ടിട്ടുണ്ട്.
1: ആ അത് മേടിക്കാനായിട്ട് കല്യാണത്തിന് പോയതാ. വരുന്ന വഴിക്ക് നല്ല സ്പീഡിലാ വരുന്നത്, 80 മേലേക്കുണ്ടാവും. അപ്പൊ ഒരു 2-3 പട്ടികളിങ്ങനെ കുറുകെ ചാടി ഇടിച്ച് തീർപ്പിച്ച് ഞങ്ങളും ഒരുവിധ അവിയിൽ
0: വരുവായി.
1: അതും ഒരു അനുഭവമാണ്, കാരണം അതൊരു ചെറിയ റോഡാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ. അങ്ങനെയുള്ളവിടെ നമ്മളൊരു 40, 50, 30 അങ്ങനെ പോകണം എന്നുള്ളത് അന്ന് പഠിച്ചു.
0: അതെ അതെ അതെ അതെ,
1: എല്ലാം പഠിക്കാനായിട്ട് ഒരു അവസരം.
0: സത്യം സത്യം. അപ്പൊ എന്തായാലും പേടിച്ചിരിക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത് എനിക്കിപ്പോ തോന്നുന്നു. ശരി, അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ?
1: ഈ ടോപ്പിക് കൊണ്ടുവന്ന താങ്കൾക്ക് തന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും. പേടിയുള്ളവർക്കും
0: അതെ, പേടിയുള്ളവർക്കും പേടിയില്ലാത്തവർക്കും നമുക്ക് വിഷയം. താങ്ക് യു ചേട്ടാ. ശരി, അപ്പൊ രതീശേട്ടനാണ് വിളിച്ചത്. അപ്പൊ രതീശേട്ടന്റെ കഥ കേട്ടല്ലോ അല്ലെ. നമ്മള് ഈ പറഞ്ഞ പോലെ ചില പേടികൾ വെച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കും, അയ്യോ അത് എന്തായിരിക്കും, എന്താ സംഭവിക്കാ, നമ്മൾ അങ്ങനെ ലൈഫിൽ റിസ്ക് എടുക്കണ്ട, അപ്പൊ പേടി പേടി എന്ന് പറഞ്ഞ് നമ്മളിരിക്കും. പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കും പേടി കടന്ന് കഴിഞ്ഞാൽ അപ്പുറത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് സൈക്കിള് ഓടിക്കാതിരുന്നിരുന്ന് പിന്നെ പെട്ടെന്ന് നമ്മൾ ഓടിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, ഓക്കെ ഇത് കൊള്ളാലോ ഈ പരിപാടി, ഈ രണ്ട് ചക്രത്തിൽ ബാലൻസ് ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നു എന്നുള്ളൊരു സാധനം നമ്മൾ റിയലൈസ് ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ വല്ലാതെ അത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ പാഠങ്ങൾ പഠിക്കും, സ്പീഡ് കുറച്ച് പോകണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെയാണ് ലൈഫിന്റെ മൊത്തത്തിലൊരു ജേണി എന്ന് എനിക്ക് തോന്നേ. എന്ത് പേടിയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ, പക്ഷെ ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഇപ്പൊ നമ്മൾ വെള്ളത്തിനെ പേടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. എനിക്കറിയാം പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീടിന്റെ അകത്തേക്കൊക്കെ വെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പേടിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വല്ലാണ്ട് നമ്മൾ ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഏരിയാസിൽ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടുന്ന് മാറി താമസിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് ഞാൻ പ്ലേ ചെയ്യാൻ പോകണം. ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്യാന്ന് വിചാരിച്ചു. ചിലപ്പോൾ കുറച്ച് ഡൾ ആയിട്ടുള്ള ഒരു മോർണിംഗിലായിരിക്കും പല ആൾക്കാരും പല ടെൻഷൻസിലൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും, കുട്ടികൾ വീട്ടിലുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം. ധൂം എന്ന് പറഞ്ഞ സിനിമയിൽ, ധൂം 3 എന്നാന്ന് തോന്നുന്നു, ധൂം അഗെയിൻ എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണാഹലി എഫ് എം നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയുടെ പാട്ടുകൾക്ക് ശേഷം നമ്മൾ ബാക്കി പേടിക്കഥകൾ അല്ലെങ്കിലൊക്കെ എന്താ പറയുക ഫോബിയ കഥകളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരും. ആൻഡ് സ്റ്റേ ട്യൂൺഡ് വിത്ത് ആർ ജി ഹീര.

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ. ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് SUV.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
4: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
3: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
5: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
6: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
7: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: യെസ്, അങ്ങനെ സമയം ദേ 8:30 ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ്എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അപ്പൊ നമ്മള് പേടികളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. മനുഷ്യന്മാർക്ക് പല രീതിയിൽ പേടികളുണ്ടോ. ഇപ്പൊ നമ്മൾ മഴയെ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മഴ വെള്ളം നമ്മുടെ വീട്ടിൽ കയറോ കയറില്ലേ എന്നുള്ള ടെൻഷനിലൊക്കെ പലരും ഇരിക്കുന്ന സമയമാണെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും ദേ നമ്മള് മഴന്റെ ഇടയിൽ നമ്മൾ വേറെ പല പേടികളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദേ ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
9: ഹലോ ഹീര മോളെ, ഞാൻ അപ്പൊ മാധവത്തനാണ്.
8: മാധവേട്ട, സുഖാണോ?
9: സുഖമായിരിക്കും മോളെ. മഴയുണ്ട് ഇപ്പോ, കുഴപ്പമില്ല. ഇവിടെ ഒന്നും വെള്ളക്കെട്ടൊന്നും ഇല്ല ഇവിടെ.
8: ഓക്കെ, മാധവന്റെ സ്ഥലം എവിടെയായിരുന്നു?
9: അപ്പുപ്പുള്ളൂര് പറയും, കൊഴിഞ്ഞാമ്പാറ അടുത്ത് തന്നെ.
8: കൊഴിഞ്ഞാമ്പാറ അടുത്ത്. ഓക്കെ, അപ്പൊ വലിയ പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല അല്ലേ. ശരി, ഓക്കെ ഓക്കെ, അങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ ഞാൻ ഇതല്ലാതെ മാധവൻ ചേട്ടന്റെ പേടികളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പേടിയുണ്ടോ?
9: കറണ്ടിന്റെ പേടിയാണ് മോളെ. കറണ്ട്, ഗ്യാസ്, പിന്നെയും വണ്ടികളിലൊക്കെ പോകുമ്പോ, സ്പീഡിൽ പോകുമ്പോ, നമ്മ പിന്നാലെ ഇരിക്കുകയാണെങ്കിൽ ബൈക്കുകളിലൊക്കെ പോകുമ്പോ ഭയങ്കര പേടിയാ.
8: ഓക്കെ, അപ്പൊ കറണ്ടും ഗ്യാസൊക്കെ എന്നിട്ട് വീട്ടിൽ ഉപയോഗിക്കണില്ലേ? അപ്പൊ
9: കറണ്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ?
8: ആ, എന്നാലും പേടിയുണ്ട് അല്ലേ. ആ, കറക്റ്റ്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് അല്ലേ.
9: അതെ അതെ. പിന്നെ ഗ്യാസ് നമുക്ക് അറിയില്ലല്ലോ.
8: അതെ അതെ. അപ്പൊ ഇതൊക്കെയാണ് മാധവൻ ചേട്ടന്റെ പേടികൾ അല്ലേ.
9: അതെ അതെ.
8: ശരി, ഓക്കെ. അപ്പൊ ഈ പേടി നല്ലതാണ്. കുറച്ച് പേടി ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കും അല്ലേ. ഓക്കെ, ശരി. അപ്പൊ പിന്നെ ആർക്കാ വിശ്വാസം കൊടുക്കണ്ടേ?
9: വിശ്വസിച്ചു കൊഴിഞ്ഞമല ശൈവദിനം, വളയോടി കൃഷ്ണന്റെ, സത്യമായ ചിറ്റൂര്, ബാലൻ, ജോലി, ഗുരുവായൂരത്തൻ, ബഷീർ, ആലത്തൂര്, ഷീബ, കുമ്മര, കണ്ണൻ, അത്തിക്കോട്.
8: ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമുക്ക് വിശ്വാസം കൊടുക്കാം കേട്ടോ. ഓക്കെ ഏട്ടാ, ബൈ ബൈ. അപ്പൊ മാധവൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചത്. മാധവൻ ചേട്ടൻ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെറിയ പേടിയല്ലേ, ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചില രീതിയിൽ നമ്മള് കറണ്ടൊക്കെ ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ അറിയാലോ മഴയുള്ളത് കൊണ്ട് തന്നെ ഈ കമ്പികള്, ലൈൻ കമ്പികളൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് KCB വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വന്ന് ശരിയാക്കും കേട്ടോ. അപ്പൊ അത് പേടിച്ചിരിക്കേണ്ട. പിന്നെ നമ്മള് വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ വല്ലവരുടെ കാര്യമല്ലേ, അതിപ്പോ നമ്മൾ എന്തിനെ ഇടപെടണേ, അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. കാരണം മഴയത്ത് നമുക്കറിയാലോ വെള്ളം ഒരു നല്ല കണ്ടക്ടറാണ്. അപ്പൊ ഇലക്ട്രിസിറ്റി നന്നായി കടത്തിവിടും. അപ്പൊ അതുകൊണ്ട് ചില രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈൻ കമ്പികളൊക്കെ വീണ് കിടക്കുന്നുണ്ട്, പൊട്ടിക്കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് നമ്മളുടെ കൺട്രോൾ റൂമിലൊന്ന് വിളിച്ചു പറയാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ദേ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
10: ഹലോ
8: ഹലോ, ഇതാരാ? ആ, ആരാധ്യ. ഇന്ന് സ്കൂളില്ലല്ലേ? ആ, മഴയായ കാരണാണ് അല്ലേ. എന്നിട്ട് എങ്ങനെയാ, മഴ ആയതുകൊണ്ട് ഹാപ്പി ആണോ ലീവ് കിട്ടിയോണ്ട്? ഇല്ല. ആ എന്താ
10: അത്?
8: ബോറടിയാണ്. ഓക്കെ, അപ്പൊ ആരാധ്യകുട്ടിക്ക് എന്താ പേടിയുള്ള കാര്യം? പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോഴോ? നൈറ്റ് അനിമൽസോ? എന്തൊക്കെ അനിമൽസിനെയാ?
10: ഹലോ
8: ഹലോ, എന്താ പറഞ്ഞ, വൈറ്റ് ആണോ നൈറ്റ് ആണോ?
10: നൈറ്റ്
8: അനിമൽസ്. രാത്രി രാത്രി വരുന്ന അനിമൽസ് എന്തൊക്കെയാ? നൈറ്റ് വരുന്ന അനിമൽസ് കേക്കട്ടെ. ഓക്കെ, ബാറ്റ്, പിന്നെ
10: പിന്നെ ചെലപ്പോ പുലി വരും.
8: ഏ, രാത്രി പുലി വരും? കാടിന്റെ അടുത്താണോ ആരാധ്യയുടെ വീട്? ആണോ? അപ്പൊ പുലി വരുന്ന പേടിയുണ്ടോ?
10: ഇല്ല, ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് കഴിഞ്ഞിട്ട് ഫുള്ള് കാടാണ്.
8: ഓ, അപ്പൊ അവിടെ നിന്ന് വല്ല അനിമൽസ് ഒക്കെ വരുമെന്ന് പേടിയുണ്ടെന്ന് അല്ലേ?
10: നൈറ്റ്
8: വുൾഫോ?
10: വുൾഫ് ഫോക്സ്.
8: എന്റെ അമ്മ അപ്പൊ അവരൊക്കെയായിട്ട് ഫ്രണ്ട്സ് ആണല്ലേ. ശരി, ഓക്കെ. ബേറിനെ കണ്ടിട്ടുണ്ടോ? ആഹാ, ഓക്കെ. അപ്പൊ എന്തായാലും കുറച്ച് പേടിക്കാനായിട്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വാതിലുകളും ജനലുകളൊക്കെ കൃത്യമായിട്ട് അടച്ചിട്ട് വേണം രാത്രി കിടക്കാൻ, കേട്ടോ? ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
10: എല്ലാവർക്കും ഹീര ചേച്ചിക്ക് അഹല്യ വിശ്വസ്.
8: ഓക്കെ കുട്ടാ, താങ്ക് യു, ബൈ ട്ടോ. ശരി, അപ്പൊ ആരാധ്യ കുട്ടിയാണ് വിളിച്ചത്. അപ്പൊ ആരാധ്യ കുട്ടിയുടെ വീടിന്റെ ചുറ്റുമുള്ള ഒരു സിറ്റുവേഷൻ ആണ് ആരാധ്യ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത്തരം പേടികളുണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മള് ഇപ്പൊ പുഴയുടെ അടുത്തോ അല്ലെങ്കിൽ വല്ല എന്താ പറയാ കായലിലേക്ക് അടുത്തുള്ളവർക്ക് വെള്ളം കയറുമോ എന്നുള്ള പേടിയുണ്ടായിരിക്കും. കാടിനടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മൃഗങ്ങൾ വരുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരിക്കും. ഇത് വളരെ യൂഷ്വലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ പേടിക്കണം, പേടിക്കാതിരുന്നിട്ട് നമ്മൾ മറ്റേ ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, എന്തായാലും ഇത് അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
11: ഹലോ
8: ഹലോ, ഇതാരാ?
11: രാഹുലാണ്.
8: രാഹുൽ?
11: അതെ.
8: രാഹുൽ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ?
11: ഞാൻ 9-ാം ക്ലാസ്സിലെ.
8: ആഹാ, അപ്പൊ ഇന്ന് സ്കൂളില്ല അല്ലേ?
11: അതെ, ലീവാണ്.
8: ഓക്കെ, എവിടുന്ന വിളിക്കണേ?
11: പുതുശ്ശേരി നിന്ന്.
8: പുതുശ്ശേരി പാലക്കാട് തന്നെയാ?
11: പാലക്കാട് തന്നെ.
8: ഓക്കെ, അപ്പൊ മഴയുണ്ടോ കുട്ട അവിടെ?
11: ഇല്ല, ഇവിടെ ഇപ്പൊ മഴ കുറവാണ്.
8: ശരി ശരി, അപ്പൊ വെള്ളമൊക്കെ കയറുന്ന സ്ഥലമാണോ അവിടെ? ഓക്കെ, ശരി. ഓക്കെ കൂട്ടാ, അപ്പൊ രാഹുലിനോടുള്ള ചോദ്യം, രാഹുലിന് എന്താ പേടിയുള്ളത്? ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു സാധനം എന്താ? ഇഴജന്തുക്കള്. അമ്മേ, ഏതൊക്കെ ഇഴജന്തുക്കളെ പേടി?
11: അവരുടെ പാമ്പ്.
8: ആ
11: പിന്നെ അതൊക്കെ തന്നെയുള്ളൂ.
8: അതൊക്കെ തന്നെയുള്ളു. അങ്ങനെ ഇഴഞ്ഞു വരുന്ന സാധനം ഞണ്ട്. ഞണ്ട് ഇഴഞ്ഞാണോ വരിക രാഹുലേ?
11: തേള്. തേള്?
8: തേള്. ഓക്കെ, പിന്നെ
11: അത്ര.
8: ആ ശരി, ഓക്കെ. ഇഴജന്തുക്കളാണ്, അതിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അരിച്ചു വരുമ്പോ ഒരു പേടി അല്ലേ?
11: അതെ.
8: ഓക്കെ, അപ്പൊ ഈ പെട്ടെന്ന് ഇതിങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ പലപ്പോഴും നമ്മളിപ്പോ ചെറിയ പാമ്പുകളെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ മഴയൊക്കെ പെയ്യുമ്പോ കാണുന്ന ചില ജന്തുക്കളൊക്കെ കണ്ട എന്താ ചെയ്യപ്പോ? അയ്യോ, തല്ലിക്കൊല്ലോ? ഏ, ഇത്ര ക്രൂരനാണോ രാഹുല്?
11: പാമ്പുകളൊന്നും ഒന്നും ചെയ്യില്ല.
8: ഓക്കെ,
11: നല്ല വിഷമുള്ള പാമ്പുകളൊക്കെയാണ് കടിക്കുമെന്ന് ചിലപ്പോ.
8: ഓക്കെ ഓക്കെ, ചെറിയ പാമ്പ്. നമുക്ക് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ട് കളയാൻ പറ്റുന്ന പാമ്പുകളാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ രാഹുലേ. ശരി, എന്നാ മറ്റു ഇഴജന്തുക്കള് വെറുതെ വിടാറുണ്ടോ? കുഞ്ഞു കുഞ്ഞു ഇഴജന്തുക്കളെയൊക്കെ വെറുതെ വിടും? ഓക്കെ, അവർക്കൊക്കെ കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട് രാഹുല അല്ലേ? ഓക്കെ രാഹുൽ, ശരി. അപ്പൊ ഇന്ന് ആർക്ക് നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
11: എല്ലാവർക്കും.
8: ഓക്കെ, അപ്പൊ രാഹുലിന് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ രാഹുൽ, ബൈ. ഓക്കെ, അപ്പൊ രാഹുലാണ് നമ്മള് വിളിച്ചത്. അപ്പൊ രാഹുലിന് ഈഴജന്തുക്കളെയാണ് പേടി. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം അയിലോട് സംസാരിച്ചപ്പോൾ ആർജി അയില് പറയുന്നുണ്ടായിരുന്നു പാമ്പുകളെ ഭയങ്കര പേടിയാണ് ഹീര, അതിന്റെ വീഡിയോസ് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ ചില സൂവിലൊക്കെ പോകുമ്പോ ഇങ്ങനെ സ്നേക്കിന്റെ മ്യൂസിയം ഒക്കെ ഉണ്ടോ, എനിക്ക് അതൊക്കെ കാണാൻ പേടിയാന്ന് ഇങ്ങനെ അയില് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇൻ ദ സെയിം വേ ചില ആൾക്കാർക്ക് പേടിയുണ്ടോ? പക്ഷെ രാഹുൽ ഭയങ്കര ക്രൂരനാണ്, രാഹുൽ എല്ലാവരെയും തല്ലിക്കൊല്ലുന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങളുടെ പല പല പേടികളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്നെയാണ് നമ്മുടെ ഷോയില്, വിച്ച് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയും ഒരുപാട് പേർക്ക് വിളിക്കാനുണ്ട്, സംസാരിക്കാനുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നല്ലൊരു പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ, അപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തായാലും സംസാരിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. നിങ്ങൾ, ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറി താമസിക്കേണ്ടതാണ്. എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പൊ നമ്മൾ കറണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ ലൈൻ കമ്പിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കെ എസ് ഇ ബിയുടെ കൺട്രോൾ റൂമിൽ തീർച്ചയായിട്ടും വിളിച്ച് പറയേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ തൊട്ടടുത്ത് വല്ല, ഇപ്പോ ഈ പറഞ്ഞ പോലെ ഭൂമി കുലുക്കോ അല്ലെങ്കിൽ ഇപ്പോ മറ്റേ ഭൂചലനം അല്ലെങ്കിൽ ഇപ്പൊ മണ്ണിടിച്ചിൽ ഇങ്ങനത്തെ ഒക്കെ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരോടൊക്കെ മാറി താമസിക്കാൻ നിങ്ങൾ പറയേണ്ടതാണ്. കാരണം മഴയെ നമ്മൾ ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും പേടിക്കണം, അങ്ങനെ ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് ആരാണ്, ആർ ജി ഹീരയാണോ അഹല്യ എഫ് എം നിങ്ങളുടെ കൂടെ. അപ്പൊ അടുത്ത പാട്ട് എന്ന് പറയുന്നത് പ്രജ എന്ന സിനിമയിലെ നല്ലൊരു പവർഫുൾ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ കേട്ട് കേട്ട് കൂട്ടുകൂടി ഇങ്ങോട്ട് പോകുന്നോളൂ, നിങ്ങളുടെ കൂടെ ആർ ജി ഹീരാണോ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

0: ഉപകരണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
5: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
6: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
7: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
6: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
7: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
8: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
9: യെസ്, അങ്ങനെ സമയം ദേ 8 കഴിഞ്ഞ് 45 കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RG ഹീരയാണ്. ഓക്കെ, ദേ നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട് കേട്ടോ. ഹലോ
10: ഹലോ
9: ഹലോ, ഇതാരാണ്? പ്രതീഷ്. പ്രജിത്ത്. ഓക്കെ പ്രജിത്ത് ഏട്ടാ, സുഖാണോ? ഓക്കെ, എങ്ങനെയുണ്ട് മഴയുടെ കാര്യങ്ങളൊക്കെ അവിടെ?
10: മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളില്ലെങ്കിൽ പോലും ഭയങ്കര തിരക്കുണ്ട്.
9: അതെയോ?
10: സ്കൂൾ ജംഗ്ഷൻ അതുപോലെ തന്നെ മൈതാനത്തൊക്കെ കുറച്ച് തിരക്കുണ്ട്.
9: ഓക്കെ, ചേട്ടന്റെ സ്ഥലം എവിടെയായിരുന്നു?
10: കറക്റ്റ് പുൽപ്പള്ളിയാണ്, അതായത് ചിറ്റൂരിന്ന് പാലക്കാട് പോകുന്ന കൊടുമ്പ് വഴി പോകുന്ന സ്ഥലം.
9: ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ എങ്ങനെയാണ് അവിടെ, അവിടത്തെ ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ആയോ?
10: അങ്ങനെ അപകടം നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ആയിട്ടില്ല, പക്ഷെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. 2018 ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള വെള്ളക്കെട്ട് കാലത്ത് ടിവിയിലും ന്യൂസിലൊക്കെ കാണുന്നില്ലേ, നമ്മൾ എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വെള്ളക്കെട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
9: പറയുന്നു, അപ്പൊ നമ്മളൊന്ന് പേടിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്.
10: അല്ലല്ല, പേടിക്കേണ്ട എന്നുള്ള സംഭവം ഇപ്പോ അല്ല, നമ്മളത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, ഇപ്പോഴത്തെ ഈ സാഹചര്യം ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇപ്പോ അതായത് ഇന്നിപ്പോ അവധി കൊടുത്തു, അല്ലെങ്കിൽ കളക്ടർ വെള്ളക്കെട്ടും പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്നലെ പെയ്ത മഴയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും അവധി, ചിലപ്പോ മേ ബി മഴ പെയ്യാം, ചിലപ്പോ നാളെ ആയിരിക്കും മഴ പെയ്യും, നാളെ ആയിരിക്കും സ്കൂളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്കത് പ്രെഡിക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളും പ്രകൃതിയാണ്. അപ്പം ഒരു പരിധിവരെ നമുക്കത് ചെയ്യാൻ
9: പറ്റുള്ളൂ.
10: അപ്പൊ നമ്മള് അതെ അനുസരിക്കുക, ഭയപ്പെടേണ്ട കാര്യങ്ങൾ ഭയപ്പെടുക, അല്ലെങ്കിൽ അത് അനുസരിക്കേണ്ട കാര്യങ്ങൾ
9: ഭയപ്പെടേണ്ട, നമുക്ക് ജാഗ്രത മതി അല്ലേ.
10: പക്ഷെ വേറൊരു കാര്യമുണ്ട്, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് കാലത്തെ ഏർലി മോർണിംഗ് വീട് പണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചായക്കട, അതായത് ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊരു ചായക്കടയുണ്ട്. അപ്പം അവിടെ പോയപ്പോഴ് അവിടെ സംസാര വിഷയം ഈ മഴയും അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കമൊക്കെയാണ്. അപ്പൊ മറ്റുള്ള ജില്ലകളെ കുറിച്ച് ഇവര് താരതമ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതായത് പാലക്കാടാണ് ബെസ്റ്റ്, പാലക്കാടാണ് നല്ലത്, ഒരു പ്രശ്നങ്ങളില്ലാത്ത ജില്ല, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ വേറെ കാര്യങ്ങളെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അപ്പൊ നമ്മൾ അതിൽ അഭിമാനിക്കുന്നുണ്ട്, കാരണം ഒരു പരിധിവരെ നമുക്ക് അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ കുറച്ച് ചൂടുണ്ടാവുന്നേ ഉള്ളൂ, അതല്ലാതെ ഇത് അങ്ങനെ വലിയ പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഇല്ലാത്തൊരു ജില്ലയായി മാറുന്നുണ്ട്. അപ്പൊ ദൈവം അങ്ങനെ തന്നെ കൊണ്ടു നടക്കട്ടെ, അല്ലെങ്കിൽ വേറുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കട്ടെ. അപ്പം ഓരോ ദിവസവും ഞാൻ ടിവിയിലൊക്കെ രാവിലെ ന്യൂസ് കണ്ടപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്യും, വീട്ടിൽ വൈഫുമായിട്ട് ചർച്ച ചെയ്തേ, നോക്കി എന്തോരം ബുദ്ധിമുട്ടാ, രാത്രി ഉറങ്ങിക്കിടക്കുന്ന അവിടുന്ന് ഒരു 8-9 വെള്ളത്തിൽ ഒരുമിച്ച് അങ്ങോട്ട് വെള്ളം കയറി പോവുക, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഡയാലിസിസ് രോഗികളെ ഇന്ന് ദേ രാവിലെ റെസ്ക്യൂ ടീം അവരുടെ ഒരു ബോട്ടുമായിട്ട് 1.5 km ഒക്കെ മാറിയിട്ടാത്ര, എന്തോരം ബുദ്ധിമുട്ടാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ കണ്ണിലൂടെ വെള്ളം വരും.
9: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും,
10: നമ്മൾ ഭയക്കണം. അപ്പൊ അല്ലല്ല, അതിനെയൊക്കെ ഭയക്കണം. അപ്പൊ നിങ്ങളുടെ ടോപ്പിക്കൊക്കെ നല്ലൊരു ടോപ്പിക്കാണ്, ഭയം എന്ന് പറയുന്ന പ്രകൃതിയെ നമ്മൾ ബൈക്ക് തന്നെ വേണം
9: തീർച്ചയായിട്ടും,
10: ഒരു സംശയമില്ല. അപ്പൊ അത് ഒരുപാട് ഭയപ്പെടുത്താതിരിക്കുക, ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. അല്ലാതെ ഇല്ലാത്ത സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്ന പോലെ പഴയ വീഡിയോസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും, അതൊക്കെ എടുത്തിടും.
9: അപ്പൊ
10: അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാതിരിക്കുക, പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
9: അതെ, താങ്ക് യു ചേട്ടാ. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാണ്, പ്രജിത്ത് ഇതല്ലാണ്ട് എന്താ പേടിയുള്ളത് വേറെ?
10: ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ പേടിയാ, കാരണം നമ്മള് ഭയക്കേണ്ടതല്ലേ, എല്ലാം ഭയക്കണം, ഒരു സംശയമില്ല. കാരണം നമ്മള് ഭയപ്പെടണം എന്ന് പറയുന്ന പ്രകൃതി എന്ന് പറയുന്ന സംഭവം, ഇത് നമുക്ക് കനിഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലല്ലാതെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഭയപ്പെടണം, കാരണം അതൊന്നും നമ്മുടെ കൺട്രോളല്ല. തീർച്ചയായിട്ടും അതൊന്നും നമ്മുടെ കൺട്രോളല്ല, ഇത് കൺട്രോൾ ആവൂല. പക്ഷെ കൺട്രോൾ ആവുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും ഈ പറഞ്ഞ എന്താ പറയാ ഡീമെറിറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാത്തിനും ഭയപ്പെടണം. പിന്നെ ഭയം എന്ന് പറയാൻ എനിക്ക് അങ്ങനെ മനസ്സിനെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പേടി എന്ന് പറയുന്നത് എന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അതായത് നമ്മള് ഫ്ലൈറ്റിൽ പോകുമ്പോ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു.
9: അപ്പൊ
10: വെളി പറഞ്ഞ നമ്മളിങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ നിക്കില്ലേ അടുത്ത ആൾക്കാരുടെ ഒക്കെ മുഖഭാവം ഒക്കെ കാണുമ്പോഴേ അവർക്കൊന്നും പേടിയില്ല. അപ്പൊ ഞാൻ മാത്രമായിട്ട് പേടിച്ചിട്ട് ഇപ്പൊ എന്താ ആറ്റിറ്റ്യൂഡ് ഇടാണ്ട് അങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇരിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്.
9: എങ്ങോട്ടായിരുന്നു ആ യാത്ര?
10: അല്ല, ആദ്യത്തെ എന്റെ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് മുംബൈയാണ്, മുംബൈ ടു സൗദി അറേബ്യ. അപ്പം മുംബൈയിലേക്ക് ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ഒരു ചെറിയ കുഞ്ഞു ചെറിയൊരു എന്താ പറയാ പോട്ടാണ് കിട്ടിയത്. അപ്പം അതിങ്ങനെ വളരെ ഇങ്ങനെ ചരിഞ്ഞിട്ട് ആ പറഞ്ഞ ആ എയർ പാനലിൽ എത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചരിഞ്ഞൊക്കെ വരുന്ന സമയത്തെ നമുക്കതിങ്ങനെ ഒരുപാട് എന്താ പറയുക ഒരു 90 ഡിഗ്രി ഒക്കെ ഇങ്ങനെ ചരിഞ്ഞൊക്കെ പോകുന്ന പോലെയൊക്കെ
9: കാണാം.
10: അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് പേടിയായി. പിന്നെ അത് വെളി പറഞ്ഞില്ലെന്ന് മാത്രമേ
9: ഉള്ളൂ,
10: നിങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു മാത്രം. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയാണ്, നമ്മള് പേടിക്കേണ്ടതിനൊക്കെ പേടിക്കണം. അപ്പൊ മുമ്പിലൊക്കെ കോളുകളൊക്കെ പറഞ്ഞു, ഇഴജന്തുക്കള്, അതുപോലെ തന്നെ പ്രകൃതി, വെള്ളം, കാറ്റ്, എല്ലാം, വൈദ്യുതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിക്കണം. എല്ലാവരും പ്രിക്കോഷൻസിൽ എടുക്കുക. അതുപോലെ തന്നെ എല്ലാ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തരുന്ന എല്ലാ എന്താ പറയാ മുൻകരുതലുകളും അല്ലെങ്കിൽ അവർ തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും ദയവായിട്ട് പാലിക്കുക. നമുക്കിവിടെ വെള്ളക്കെട്ട് വരില്ലാന്നോ അല്ലെങ്കിൽ ഇവിടെ ലൈൻ കമ്പി പൊട്ടില്ലാന്നോ കാറ്റടിക്കില്ലാന്നോ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ കുട്ടികളുണ്ടാവും, സ്കൂളൊക്കെ അവധിയാണ്, ഒരുപാട് തോട് വെള്ളം ഒക്കെ പുഴ നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പൊ അതൊക്കെ എല്ലാവരും പ്രിക്കോഷൻസ് എടുക്കുക. ഭയപ്പെടേണ്ടതിനെ ഭയം തന്നെ പെടുക, പേടിക്കേണ്ടതിനെ പേടിച്ചു തന്നെ ചെയ്യുക.
9: ഓക്കെ പ്രജിത്ത്, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ.
10: ഓക്കെ
9: ബൈ. അപ്പൊ പ്രജിത്തേട്ടൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മളൊരു ഓവർ കോൺഫിഡൻസിൽ ഇരിക്കേണ്ട ഒരു സമയമല്ല. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ട പ്രിക്കോഷൻസ് എടുക്കുക. പേടിയല്ല, നമുക്ക് ജാഗ്രതയാണ് വേണ്ടത്. നമ്മൾ അവയർനെസ്സോടുകൂടി നമ്മളുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
11: ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്, ഇതാരാ?
11: ഇത് സ്നേഹക്കൂടാണ്.
9: സ്നേഹക്കൂടിൽ എല്ലാവർക്കും സുഖാണോ?
11: ആ സുഖാണ്.
9: ഓക്കെ ചേട്ടാ, അപ്പൊ അവിടെ എങ്ങനെയാണ് മഴയുടെ കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ്
11: മഴ? നമ്മളങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയല്ലേ.
9: ഓക്കെ, ചേട്ടന്റെ വീട് എവിടെയായിരുന്നു?
11: കഞ്ചിക്കോട്.
9: കഞ്ചിക്കോട്. ഓക്കെ, അപ്പൊ ചെറിയ മഴയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
11: ചെറുതൊന്നുമല്ല, നല്ല മഴ.
9: നല്ല മഴ ഉണ്ടോ?
11: രസകരമായ മഴയാണ്. രാത്രി ഒക്കെ മഴയുണ്ട്, രാവിലെ ഉണ്ട്. ഇപ്പൊ ചെറിയൊരു
9: ഓക്കെ. ശരി ശരി. അപ്പോ ഞാൻ ഇന്ന് നമ്മളുടെ ലൈഫില് ഇത് പേടികളെ പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പേടികൾ പറയൂ.
11: എനിക്ക് എനിക്ക് പേടി പുതിയ പേടിയില്ലാത്ത ഒരാളാണ്.
9: ഓക്കെ,
11: വെരി അഡ്വഞ്ചറസ് ആണ്. തീരെ പേടിയില്ല എന്ന് പറയാം.
9: ശരി.
11: പിന്നെ എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് മനുഷ്യനെ തന്നെയാണ്.
9: ഓക്കെ.
11: ഒരു ജീവജാലത്തെ എനിക്ക് പേടിയില്ല. കാട്ടുപോത്തായാലും ആനയായാലും കടുവയായാലും പാമ്പ്, ഞാൻ പാമ്പൊക്കെ പിടിക്കാറുണ്ട്, പക്ഷെ പാമ്പുകളൊക്കെ പിടിക്കും.
9: ഓക്കെ,
11: നെറ്റാച്ചറൊക്കെയാണ്. മനുഷ്യനെ, ബിക്കോസ് ദ മോസ്റ്റ് അൺഎക്സ്പെക്ടഡ് ക്രീച്ചർ ഇൻ ദ
9: വേൾഡ്.
11: എനി ടൈം ഹി വിൽ ചേഞ്ച്, ഷീ വിൽ ചേഞ്ച്. അപ്പൊ ഭയപ്പെടേണ്ട ഒരൊറ്റ ക്രീച്ചറേ ഉള്ളൂ. അത് ഞാന് മേരിയോടും ശ്രോതാക്കളോടും ഒരു ചോദ്യം ഇടാണ്, ജസ്റ്റ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാ.
9: ശരി.
11: നിങ്ങൾ ചിന്തിക്കുക, ഈ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളെ കൊണ്ട് മണ്ണിരയെ കൊണ്ടുപോലും പ്രകൃതിക്ക് എന്തുണ്ട്? ഉപകാരമുണ്ട്. മനുഷ്യർക്കും മനുഷ്യർക്കും മനുഷ്യനെ കൊണ്ട് പ്രകൃതിക്കുണ്ടായ ഒരു ഉപകാരം പറയാൻ പറ്റും. അമ്മയൊക്കെ ആലോചിച്ചിട്ട് അടുത്ത പ്രാവശ്യം പറഞ്ഞാലും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പിന്നീട് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരെണ്ണം യു കാൻഡ് പോയിന്റ് ഔട്ട് വൺ തിങ്, മനുഷ്യനെ കൊണ്ട് പ്രകൃതിക്ക് ജീവജാലങ്ങൾക്കുണ്ടായ ഒരു
9: ഉപകാരം.
11: അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ടത് മനുഷ്യരെ മാത്രമാണ്.
9: ഓക്കെ,
11: താങ്ക് യു വെരി മച്ച്.
9: ഓക്കെ ചേട്ടാ, പിന്നെ ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
11: എല്ലാവർക്കും എല്ലാവർക്കും.
9: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ട്ടോ. ശരി, അപ്പൊ എന്തായാലും സ്നേഹക്കൂടുന്നാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഭയങ്കര വലിയൊരു പോയിന്റ് ആണല്ലേ, ആരെയാ പേടിക്കേണ്ട, മനുഷ്യന്മാരെ തന്നെ പേടിക്കണ്ടേ എന്നാണ് പറയണത്. എന്ന് വിചാരിച്ചു നമുക്ക് മനുഷ്യന്മാരെ എല്ലാത്തിലും മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതുമില്ല. നമ്മൾ പ്രകൃതിയെ നമുക്ക് മൊത്തത്തിൽ ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞത് ശരിയാണല്ലേ. ഇപ്പൊ ആലോചിച്ച് നോക്കും, നമ്മളെ കൊണ്ട് എന്ത് ഉപകാരമാണ് പ്രകൃതിക്ക് ഉണ്ടായത് എന്ന്. ആസ് ആൻ ഇൻഡിവിജ്വൽ ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, എന്നെ കൊണ്ട് എന്ത് ഉപകാരമാണ് പ്രകൃതിക്ക് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രണ്ട് മരം നട്ട് കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് വേസ്റ്റ് മാനേജ്മെന്റിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന, സ്പെഷ്യലി പ്ലാസ്റ്റിക് പോലുള്ള വേസ്റ്റുകളൊക്കെ ജനറേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. അപ്പം നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ തന്നെ നമ്മൾ പ്രകൃതിക്ക് എന്തെങ്കിലും കൊടുക്കുന്നു എന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ലൈഫും ഹാബിറ്റ്സും ഒക്കെ അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഞാൻ വീണ്ടും ആ പോയിന്റിലേക്ക് വരികയാണ്, നമുക്ക് പേടിക്കേണ്ട ആൾക്കാരെ പേടിക്കുക തന്നെ വേണം. അത് പ്രകൃതിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും എല്ലാത്തിനോടും ഒരു ഒരു പേടിയുള്ളത് തീർച്ചയായിട്ടും നല്ലതാണ്. ഈ ടെൻഷൻ ലീഡ്സ് ടു ആക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ചെറിയ പേടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പേടികളൊക്കെ നല്ലതാണ്. വളരെ വലിയ അപകട മേഖലകളിലൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മാറി താമസിക്കണം. മഴയെ നമ്മൾ കരുതികൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത പാട്ട് നമ്മൾ പ്ലേ ചെയ്യുകയാണ്. ചതിക്കാത്ത ചന്തു എന്ന സിനിമയിൽ നമ്മൾ പാട്ട് കേൾക്കാൻ പോകുന്നത്. പ്രകൃതി നമ്മളെ ചതിക്കില്ല എന്ന വിശ്വാസത്തിൽ ഇതേ പാട്ട് പ്ലേ ചെയ്യാൻ പോകണം. ഹെലി എഫ് എമ്മിൽ നിങ്ങളുടെ കൂടെ ആർ ജി ഹീറ. സ്റ്റേ ട്യൂൺഡ്.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
4: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
5: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
6: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
7: Ahalya wishes. Your lovely wishes on Ahalya FM 90.4.
8: യെസ്, അങ്ങനെ സമയം ദേ 9 മണി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കറിയാം ഒരുപാട് പേര് ഇതന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ നമ്മള് ഇനി മെസ്സേജസ് ആണ് വായിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തിടുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വായിക്കാം കേട്ടോ. ഒരുപാട് പേരാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്, അപ്പൊ നമ്മൾക്ക് അവരുടെ മെസ്സേജൊക്കെ വായിക്കണ്ടേ? വായിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ദേ നമുക്ക് ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. 1000 പേരുണ്ടെങ്കിലും നമ്മെ മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനും ഒരാളുണ്ടായാൽ മതി. അവർ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കും. ആ ഓർമ്മ മതി, ആ ധൈര്യം മതി ജീവിക്കാൻ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാളുണ്ടാവട്ടെ. പ്രിയപ്പെട്ടവർക്കായി നമ്മൾക്കും അങ്ങനെയാവാം. ശുഭദിനം നേരുന്നു. ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ അഷ്റഫ് ഏട്ടൻ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അങ്ങനെ ചേർത്ത് പിടിക്കാനൊക്കെ ആൾക്കാരുണ്ടാകട്ടെ അല്ലേ, അത് വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും. ഓക്കെ, എന്റെ അടുത്ത മെസ്സേജ്, ഹായ് ഹീരക്കുട്ടി, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും സുന്ദരമായൊരു ശുഭദിനം ആശംസിക്കുന്നു. ഷീബ ദിനേഷ് ആലാമരത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഷീബ ചേച്ചി, താങ്ക് യു സോ മച്ച്, ആൻഡ് തിരിച്ചും നല്ലൊരു ദിവസം ഞാൻ ദേ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ. നമസ്കാരം അഹല്യ, ഹീര, ഇന്നത്തെ ടോപ്പിക് ഏറെ ശ്രദ്ധേയം. ഇന്ന് 3/8/26 ഈ 12 മണിക്ക് നിക്കാഹ് നടക്കുന്നു. അയ്യോ, എനിക്ക് 3/8/2026 ഓക്കെ 3/8/2026 12 മണിക്ക് നിക്കാഹ് നടക്കുന്ന ഷമീർ കൊടക്കാടൻ, ആദില നസ്രിൻ, ആലങ്കോട് എന്നിവർക്ക് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊള്ളുന്നു. നഫീസ കുഞ്ഞിപ്പ പന്താവൂർന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് നിക്കാഹാണ്, അപ്പൊ അവർക്കും നല്ലൊരു വിശ്വസം, നല്ലൊരു ദിവസം. ഓഗസ്റ്റ് 3-ാം തീയതി ദിവസം അവരുടെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് ഓർമ്മിക്കട്ടെ അല്ലേ. അപ്പൊ എന്തായാലും ദേ താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. തിരിച്ചും നല്ലൊരു ദിവസം ഞാൻ ദേ വിഷ് ചെയ്യുന്നുണ്ട്. അടുത്ത മെസ്സേജ് ആരാണ്? അഹല്യ, ഹീര, ബായ്. എന്റെ ഒപ്പം കണ്ണൻചേട്ടൻ, രണ്ടു മനോജ്, വിനു, പരിപ്പ് ജംഗ്ഷൻ. എനിക്ക് ഇഞ്ചക്ഷൻ വളരെ പേടിയാണ്. ആണ് നിശാന്ത് എറണാകുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആണോ? അപ്പൊ നിശാന്തിന് ഇഞ്ചക്ഷനാണ് പേടിയെന്ന്. ഓക്കെ, ഇനിയിപ്പോ മഴയെ പേടിക്കേണ്ട സമയമാണ്. അപ്പൊ അവിടെ നല്ല സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നല്ല ദിവസത്തിന്റെ ആശംസകൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എല്ലായിടത്തും വെള്ളപ്രശ്നമല്ലേ ഹീര? അതെ, ഞാൻ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്നു. നിശാന്ത് ഏട്ട പറഞ്ഞ പോലെ മഴ നല്ലോണം പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് പേടിക്കണം എന്ന് വിചാരിച്ച് നല്ല ദിവസം വിഷ് ചെയ്യാതിരിക്കേണ്ട കാര്യം പറയുന്നില്ല, നല്ലതുകൾ സംഭവിക്കട്ടെ, നല്ലതുകൾ ചിന്തിച്ചാൽ നല്ലതുകൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നല്ല ദിവസം വിഷ് ചെയ്യുന്നു. അപ്പൊ നിശാന്തേണ്ട നല്ലൊരു ദിവസമാകട്ടെ കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ. തേനീച്ചകളെ ശ്രദ്ധിച്ചിട്ടില്ലേ, ചിറകുകൾ തളർന്ന് പ്രാണന്റെ ഇന്ധനം വറ്റുമ്പോൾ തേനീച്ചകൾ ആദ്യം ചെന്നിറങ്ങാവുന്ന അവസാനത്തെ പൂ തേടി പറക്കുന്നു, അവസാനത്തെ പരാഗങ്ങൾ ഏറ്റുവാങ്ങുന്നു. രണ്ട് കാര്യങ്ങളിൽ അപ്പോഴും അവർ ശ്രദ്ധിക്കുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിൽ നിന്ന് സഹജീവികളെ കാക്കുക, തന്റെ പരാഗണത്തിന്റെ അവസാന നിമിഷം കൂടി ഒരു പൂവിന് സമർപ്പിക്കുക. സ്വാദുള്ള ധാരാളം പഴങ്ങൾ മാറി മാറി കഴിക്കുന്ന മനുഷ്യൻ അപ്പോഴും മറക്കുന്നത് നിസ്സാരമായ ജീവി പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. ഓർക്കുക, മനുഷ്യനല്ലെങ്കിലും പ്രകൃതി നിലനിൽക്കും, മറ്റു ജീവികൾ മതി. മനുഷ്യനെ മറക്കുന്ന ഇന്നത്തെ കാലം സമാധാനപൂർവ്വമാവട്ടെ. പ്രാർത്ഥന ഇതുമാത്രം. ശുഭദിനാശംസകൾ. നമസ്കാരം ഹീര. പ്രവചനാതീതമാണ് പ്രകൃതിയുടെ പ്രകൃതം. ഭയം നല്ലതിനാണെങ്കിൽ അത് സൂക്ഷിക്കുക തന്നെ വേണം. ഭയത്തിൽ ഒരു ബഹുമാനം ഒളിച്ചുവെച്ചിട്ടുണ്ട്. അന്തമാകുമ്പോൾ ഭയം വിഹ്വലതയാകുന്നു. ഇപ്പറയുന്ന ഞാനും ഒരുവിധം എല്ലാറ്റിനെയും പേടിക്കുന്നവളാണ്. ഉപയോഗിക്കുന്ന വാക്കുകളെ പോലും. ശുഭദിനാശംസകൾ എല്ലാ കൂട്ടുകാർക്കും ആശംസിക്കുന്നു അജിത ചേച്ചി. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് അജിത ചേച്ചി അയച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തേനീച്ചകളുടെ എക്സാമ്പിൾ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മെസ്സേജ്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ ലൈഫിലുള്ള വ്യക്തികൾ, ഇവരെ നമ്മൾ കുറച്ചൊക്കെ പേടിക്കണം അല്ലെ. നമ്മൾ ആൾക്കാരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനെയും പേടിച്ച് കുറച്ച് ജാഗ്രതയോടുകൂടി ജീവിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് അജിത ചേച്ചി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. എന്തായാലും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ഇതുപോലെ പല മെസ്സേജസ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല, എനിക്കറിയാം കുറെ പേരുടെ കോൾസ് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മെസ്സേജ് അയച്ച, അതായത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ മെസ്സേജ് ആയിട്ട് അയച്ചാൽ ഞാൻ എന്തായാലും അത് വായിക്കുന്നതായിരിക്കും. ഞാൻ ഒന്നും കൂടെ വാട്സ്ആപ്പ് നമ്പർ പറഞ്ഞുതരാം. 8815099000 എന്നുള്ളതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. വേഗം വേഗം മെസ്സേജസ് അയച്ചോളൂ. എന്തായാലും അടുത്തത് നല്ലൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ ഒരു നല്ലൊരു എനർജറ്റിക് സോങ് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓടാഹലി എഫ് എം. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. നിങ്ങൾക്ക് എന്തിനാണ് പേടി എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഒരുപാട് പേര് ആ പേടിയെ പറ്റി സംസാരിച്ചു. ആൻഡ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ചുറ്റും മഴയുള്ള സമയമാണ്. എന്തെങ്കിലും പ്രശ്നമുള്ള ഏരിയയിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറി താമസിക്കേണ്ടതാണ്. എന്തെങ്കിലും രീതിയിലുള്ള ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വൈദ്യുതി കമ്പിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള KCB വിളിച്ചു പറയാനോ കൺട്രോൾ റൂമിൽ അറിയിക്കാനോ ആയിട്ടോ ശ്രമിക്കാം. അതുപോലെ തന്നെ മഴയെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, ജാഗ്രതയോടുകൂടി തന്നെ അതിനെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് പ്ലേ ചെയ്യാണ്. ഓണാർജി ഓണാഹല്യ നിങ്ങളുടെ കൂടെ ആർജി ഹീര സ്റ്റേജ് ചെയ്യുന്നുണ്ട്.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
6: കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിശ്വസ് ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര ആണ് അഹല്യ വിശ്വസില്. ഒരുപാട് പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ നമ്മൾ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ 1 by 1 ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീരമോളെ, ഗുഡ് മോർണിംഗ്. എനിക്ക് എല്ലാത്തിനോടും ചെറിയ പേടിയാണ്, മനുഷ്യനോട് കൂടുതൽ പേടിയാണ്. എല്ലാവരും ജാഗ്രത പാലിക്കുക, കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. സ്നേഹത്തോടെ പ്രേമമ്മയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരെയും പേടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് മനുഷ്യന്മാര്. ആൻഡ് സ്പെഷ്യലി ഈ സമയത്ത് നമ്മൾ കുട്ടികൾ പുറത്തിറങ്ങുന്നുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് തീർച്ചയായിട്ടും നല്ലൊരു വാലിഡ് പോയിന്റ് ആണ് പറഞ്ഞത്. അടുത്ത മെസ്സേജ് ഒരു ഇച്ചിരി ലെങ്തി മെസ്സേജ് ആണ്. ഗുഡ് മോർണിംഗ് ഹീര. ജീവൻ ഉള്ളിടത്തോളം കാലം നമ്മൾ അനുഭവിക്കുന്ന ഒരു വികാരമാണ് പേടി. പേടികൾ പലതരമുണ്ട്, സമയോചിതമായി നമ്മൾ അവയെ നേരിടും. അങ്ങനെയായാൽ ചില പേടികളിൽ നിന്ന് നമ്മൾക്ക് മോചനം ലഭിക്കും. എന്റെ ഇപ്പോഴത്തെ ഒരു പേടിയെക്കുറിച്ച് പറയാം. കടയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്. ഞാൻ പോകുന്ന സമയത്ത് പന്നികൾ ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് പാസ് ചെയ്യുന്ന സമയമാണ്. ഉണങ്ങിയ ഇലയിൽ ചവിട്ടുമ്പോൾ ഇവരുടെ കാലൊച്ചകൾ കേട്ട് ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. ഇതിനൊരു സൂത്രം ഞാൻ കണ്ടുപിടിച്ചു. 2 വാട്ടർ ബോട്ടിൽ എന്നും എന്റെ കയ്യിലുണ്ടാവും. ഇവ തമ്മിൽ ശബ്ദമുണ്ടാക്കി നടക്കും. പിന്നെ മനസ്സിൽ നാമജപങ്ങളും ഉണ്ടാവും. ഈ ഐഡിയ വർക്കൌട്ടായി. അങ്ങനെ പന്നിപ്പേടിയിൽ നിന്ന് ഒരുവിധം വിമോചിതയായി. പേടിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. അതുല്യമായുള്ള ആയില്യയുടെ ഗസ്റ്റ് റൂം വളരെ നന്നായിരുന്നു. ബൈ ശാന്തി, സുമേഷ്, എലപ്പുള്ളി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ ശാന്തി ചേച്ചി നല്ലൊരു ഡീറ്റെയിൽഡ് മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. പേടികൾ ഉണ്ടാവും നമുക്ക് മനുഷ്യന്മാർക്ക്, പക്ഷെ പേടി എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ് ഈ മെസ്സേജിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. പിന്നെ ഞാൻ അയലോട് എന്തായാലും പറയാം കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ FM ആൻഡ് ഹീര ചേച്ചി. ഞാൻ സുചിത്ര കുട്ടപ്പൻ. ഇന്ന് ഞങ്ങളുടെ ആര്യയുടെ അനിയൻ വലിയ അപ്പുവിന്റെ പിറന്നാളാണ്. അഭിജിത്തിന്റെ അപ്പുവിന് 1,000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ഒപ്പം നല്ല മഴയാണുള്ളത്. വെറുതെ ആവശ്യമില്ലാതെ പുറത്തു പോകാതെ വീട്ടിലിരിക്കുക. സേഫായിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ സുചിത്രയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ അപ്പുവിനാണ് മെസ്സേജ്. അപ്പൊ അപ്പു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ്, ഓക്കെ, ശുഭദിനം. ഹലോ ഹീര, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു. പാട്ടുകളും പൊളി. എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനെയും പേടിയൊന്നുമില്ല. വരാൻ വെച്ചത് വരുമല്ലോ, എങ്കിലും ആപത്തുകളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കട്ടെ. എന്റെ കൊച്ചുമോൾ അൻവികയുടെ പാട്ട്. ഓക്കെ, ഏതാ പാട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് പേടികളൊന്നുമില്ലാത്ത ഒരാളാണ് കവിത ചേച്ചി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ വരാനുള്ളതൊക്കെ വരും, അതൊക്കെ ഫേസ് ചെയ്യേ തന്നെ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനേക്ക് കരുതിയിരിക്കുക അല്ലേ. നമ്മുടെ ലൈഫിൽ എന്നും അൺഎക്സ്പെക്റ്റഡ് ചാലഞ്ചസും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉണ്ടാവും. സോ അതിനെ നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അഹല്യ വിശ്വസിന്റെ സമയം ദൈവത്തിന്റെ തീരാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ഷോസിൽ എന്തായാലും നമുക്ക് സംസാരിക്കാം. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ ഇന്നത്തെ ടോപ്പിക്ക്, ഞാൻ പേടി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എല്ലാവരും കുറച്ച് പേടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. മഴ പേടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ മഴയെ നമ്മൾ പേടിക്കണം. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പേടികളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പേടിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഒന്നും കൂടെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് എന്തിനാ ഹീര പറയണേന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ചുറ്റുപാടിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കണം എടുക്കുന്നുണ്ടായിരുന്നത്.

ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ആവശ്യമില്ലാത്ത വാട്സ്ആപ്പ് ഫോർവേഡ് മെസ്സേജസ് അല്ലെങ്കിൽ മുൻപുണ്ടായ ചില ഫ്ലഡിന്റെ മെസ്സേജസ് ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ മാക്സിമം നമ്മൾ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, കറണ്ട് കമ്പി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കറണ്ട് ഇല്ല അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് പൊട്ടി വീണ് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ തൊട്ടടുത്തുള്ള കൺട്രോൾ റൂമിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ KCB നിങ്ങൾക്കൊന്ന് വിളിച്ചു പറയാം. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുന്ന അല്ലെങ്കിൽ അവയർനെസ്സോട് കൂടിയിരിക്കുന്ന സിറ്റിസൺസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കണം. വലിയ ട്രിപ്പുകളൊന്നും ഈ സമയത്ത് പ്ലാൻ ചെയ്യേണ്ട. കുട്ടികളെയൊക്കെ വളരെ സേഫായിട്ട് വീട്ടിലിരുത്താനും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ട് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു വലിയ ഗുഡ് മോർണിംഗും പിന്നെ ഒരു താങ്ക് യു ആണ് എല്ലാവരോടും പറയാനുള്ളത്. ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്, ആൻഡ് കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ FM. അടുത്ത പാട്ട് ഇതേ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്ലേ ചെയ്തിട്ട് തൽക്കാലത്തേക്ക് ഒരു ബൈ ബൈ പറയാണ് RG ഹീര. അതിരടി കാലം എന്ന് പറഞ്ഞ പാട്ട് ശിവാജി എന്ന സിനിമയിലെ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് AR റഹ്മാനും സൈനോരയൊക്കെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. AR റഹ്മാൻ വൺ ഓഫ് ദ ഫേവറേറ്റ് സിംഗേഴ്സ് കൂടിയാണ് സൈനോര. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. കാരണം എനിക്കറിയാം പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നല്ലത് നടക്കട്ടെ, നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷനും കടന്ന് പോകാൻ പറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ബൈ ബൈ പറയുന്നത് RG ഹീരയാണ് ഫ്രം അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺ, ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
3: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
4: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
6: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 fridges. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
7: Celluloid.
8: സങ്കല്പിച്ച് നോക്കണം കേട്ടോ. അതായത് വെറും ഒരു വീക്കെൻഡ്, ആ ഒരു വീക്കെൻഡിന്റെ എൻഡില് ആരോടും ഒരു വാക്ക് പോലും നിങ്ങൾ പറയാതെ സ്വന്തം ക്യാമറയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ഒരു സോളോ ട്രിപ്പ് പോവാൻ പോവാണ്. അതും എവിടേക്കെന്നറിയോ? അമേരിക്കയിലെ യൂട്ടാ മരുഭൂമിയിലുള്ള കാറ്റും വെളിച്ചവും ഒന്നും തന്നെ കടന്നു ചെല്ലാത്ത, ആളനക്കമില്ലാത്ത കോറ്റൻ കാലിഫോർണിയൻ മലയിടുക്കുകളുള്ള ഒരു സ്ഥലത്തേക്ക്. വളരെ വലിപ്പമേറിയ പാറക്കെട്ടുകൾക്കിടയിൽ ഒരു ഇടുങ്ങിയ വിടവിലൂടെ നിങ്ങൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നിങ്ങൾ ചവിട്ടി നിന്ന ഒരു കൂറ്റൻ പാറക്കല്ലിളകിയിട്ട് താഴേക്ക് അങ്ങ് പതിക്കുകയാണ്. അതിനൊപ്പം നിങ്ങളും താഴേക്ക് വീഴുന്നു. നിമിഷ നേരം കൊണ്ട് ആ ഭാരമേറിയ പാറയുണ്ടല്ലോ, ആ ഭാരമേറിയ പാറ വന്ന് നിങ്ങളുടെ വലതു കൈയിലേക്ക് അമർന്നങ്ങ് വീഴാണ്. ആ മലയിടുക്കിന്റെ ഭിത്തിക്കും പാറയ്ക്കും ഇടയിൽ നിങ്ങളുടെ കൈ പൂർണ്ണമായിട്ടും കുടുങ്ങിപ്പോകുന്നു. ഒരു ഒരല്പം പോലും നിങ്ങൾക്ക് ആ കൈ അനക്കാനായിട്ട് കഴിയുന്നില്ല, കൈ പുറത്തെടുക്കാനായിട്ട് സാധിക്കില്ല. ചുറ്റാണെങ്കിൽ ഒരാള് പോലും ഇല്ല. ഉറക്കെ നിലവിളിച്ചാൽ പോലും ആ ഒരു ശബ്ദം ആ മലയിടുക്കിലെ ശൂന്യതയിൽ ഇങ്ങനെ തട്ടി തട്ടി തട്ടി ഒരു എക്കോ പോലെ മാത്രം ഇങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കയ്യിൽ ഫോണിന് റേഞ്ച് ഇല്ല, കുടിക്കാൻ കുപ്പിയിൽ പകുതി മാത്രം വെള്ളമുണ്ട്, തിന്നാൻ ചെറിയൊരു ചോക്ലേറ്റ് ബാർ മാത്രമേ ഉള്ളൂ. ഏറ്റവും ഭീകരമായ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോയിട്ടുണ്ട് എന്നൊരു കാര്യം നിങ്ങളുടെ വീട്ടുകാർക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒരാൾക്ക് പോലും അറിയില്ല. ഒന്നല്ല, രണ്ടല്ല നീണ്ട 127 മണിക്കൂറുകൾ, അതായത് 5 ദിവസവും 7 മണിക്കൂറും ശരീരത്തിലെ വെള്ളം വറ്റി സ്വന്തം ഒരു എന്താ പറയുക, നമ്മുടെ യൂറിൻ കുടിക്കേണ്ടി വരുന്ന, സ്വന്തം മൂത്രം കുടിക്കേണ്ടി വരുന്നൊരവസ്ഥ, അതിക്രൂരമായ തണുപ്പ്, ആ തണുത്തുറഞ്ഞ രാത്രികളിൽ മരവിച്ചു പോകുന്ന ശരീരം, മരണത്തിന്റെ മാലാകം മുൻപിൽ വന്നിങ്ങനെ നിൽക്കുന്ന സമയം, അങ്ങനെ ഒടുവിൽ സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി തന്റെ കയ്യിലുള്ള മൂർച്ചയില്ലാത്ത ഒരു ചെറിയ ചൈനീസ് മടക്ക് കത്തി ഉപയോഗിച്ച് സ്വന്തം കയ്യിലെ തോലും ഞരമ്പുകളും സ്വയം മുറിച്ച് അസ്ഥികൾ ഒടിച്ച് ആ കൈ അറുത്തു മാറ്റേണ്ടി വന്ന ഒരു മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥ. എന്താണല്ലേ, നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലേ? ഹലോ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അഹല്യ ഫാമിലി, ഇത് നിങ്ങളുടെ സെല്ലലാവർ, കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ അഹല്യ. അങ്ങനെ ഇന്നത്തെ സെല്ലലാവറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹോളിവുഡിലെ എക്കാലത്തെയും മികച്ച ഒരു സർവൈവൽ റിയൽ ലൈഫ് മാസ്റ്റർ പീസിനെ കുറിച്ചാണ്. യെസ്, ഡാനി ബോയൽ സംവിധാനം ചെയ്ത് ജെയിംസ് ഫ്രാങ്കോ അവിശ്വസനീയമാം വിധം അഭിനയിച്ച് തകർത്ത 127 hours. ആറോൺ റാൾസ്റ്റൺ എന്ന സാഹസികനായ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ നടന്ന ഈ യഥാർത്ഥ സംഭവം സ്ക്രീനിൽ കാണുമ്പോൾ നമ്മുടെ ശ്വാസം പോലും ഒന്ന് നിലച്ചു പോകും, അത്രയും ഭീകരമാണ്. ആ കഥ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു വിറയൽ വരും എന്നാണ് പറയാറ്. കാരണം അത് അത്ര ഭയാനകമായൊരു കാര്യമാണ്, സ്വന്തം കൈ സ്വയം അറുത്തു മാറ്റേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ. 5 ദിവസം 7 മണിക്കൂർ നീണ്ടു നിന്ന ആ ഒരു ജീവൻ നിലനിർത്താനുള്ള പോരാട്ടം, അത് കണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ അസഹനീയമായൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെല്ലലാവറിൽ നമ്മൾ പറയാൻ പോകുന്ന സിനിമ, പരിചയപ്പെടാൻ പോകുന്ന സിനിമ 127 hours.

0: celluloid.
1: Once again, welcome back to Celluloid. അങ്ങനെ സെല്ലലോഡിലെ ഇന്നത്തെ സിനിമാ വിശേഷം 127 hours കുറിച്ചാണ്. കഥയുടെ ആ ഒരു ഭീകരത നമ്മൾ കേട്ട് കഴിഞ്ഞൂലെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു സിനിമയ്ക്ക് പിന്നിൽ നടന്ന അല്ലെങ്കിൽ കേട്ടാൽ കണ്ണു തള്ളിപ്പോകുന്ന ചില റിയൽ ഫാക്റ്റുകളെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് പിന്നിലെ രസകരമായ ആ ഒരു വസ്തുതകളിലേക്ക് നമുക്ക് പോയാലോ? യെസ്. അതിൽ ഒന്നാമതായി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? യഥാർത്ഥമായ വീഡിയോ ടേപ്പുകൾ. അതെ, അതായത് മലയിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ആ 5 days ആരോൺ റാൾസ്റ്റൺ തന്റെ കയ്യിലുള്ള വീഡിയോ ക്യാമറയിൽ സ്വന്തം സങ്കടങ്ങളും സന്ദേശങ്ങളും റെക്കോർഡ് ചെയ്തിരുന്നു എന്നാണ്. താൻ മരിച്ചുപോയാൽ വീട്ടുകാർക്ക് കാണാൻ വേണ്ടിയായിരുന്നു കേട്ടോ അത്തരത്തിൽ ഒരു കാര്യം ആ ഒരു വ്യക്തി ചെയ്തത്. അതുപോലെ തന്നെ സിനിമയിൽ ജെയിംസ് ഫ്രാങ്കോ ഉപയോഗിച്ച ഡയലോഗുകൾ പലതും ആ യഥാർത്ഥ വീഡിയോ ടേപ്പുകളിൽ നിന്ന് അതേപടി പകർത്തിയതാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ മറ്റൊരു രസകരമായ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആൾക്കാരെല്ലാം ഈ ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ തലകറങ്ങി വീണിരുന്നു എന്നൊരു ഇൻസിഡന്റും ഇതിനു പിന്നിലുണ്ട്. അതായത് ഈ സിനിമയിലെ ഏറ്റവും ക്ലൈമാക്സ് രംഗമായിട്ടുള്ള നായകൻ സ്വന്തം കൈ മുറിച്ച് മാറ്റുന്ന ആ 3 minutes വിഷ്വൽ ഉണ്ട്. ആ 3 minutes വിഷ്വൽ കാണുന്ന സമയത്ത് തിയേറ്ററുകളിൽ ആളുകൾ എന്താ പേടിച്ച് നിലവിളിക്കുകയും ചിലർ തലകറങ്ങി വീഴുകയും വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ഡയറക്ടർ ഡാനി ബേസൽ അത് ഷൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു മറ്റൊരു സവിശേഷതയാണ് അല്ലെങ്കിൽ രസകരമായ മറ്റൊരു വസ്തുത നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ലൊക്കേഷൻ. യെസ്, ഒരൊറ്റ ലൊക്കേഷൻ മാജിക്കാണ് ഈ ഒരു സിനിമ. ഒന്ന് ആലോചിച്ച് നോക്കൂലേ, സിനിമയുടെ 80% ഒരൊറ്റ മലയിടുക്കിന്റെ വിടവിനുള്ളിലാണ് നടക്കുന്നത്. ഒരൊറ്റ നടൻ, ഒരൊറ്റ ലൊക്കേഷൻ. എന്നിട്ടും 2 hours നമ്മളെ തിയേറ്റർ സീറ്റിന്റെ അറ്റത്ത് ഇരുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ആ ഡയറക്ടർ ക്രാഫ്റ്റ് എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു പ്രത്യേകതയാണ് ഷൂട്ടിങ്ങിനായിട്ട് ഉണ്ടാക്കിയ വ്യാജ കൈയെ. ആ കൈ മുറിക്കുന്ന സീൻ പെർഫെക്റ്റ് ആക്കാൻ മെഡിക്കൽ ടീമിന്റെ സഹായത്തോടെ യഥാർത്ഥ മനുഷ്യന്റെ കൈയിലെ അസ്ഥികളും ഞരമ്പുകളും തോലും ഉള്ളതുപോലെ തന്നെയാണ് ആ ഒരു വ്യാജ കൈയും നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു സിനിമ കാണാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് 127 hours. അപ്പൊ എന്നാലും ഇനി നമുക്കൊരു പാട്ടിലേക്ക് പോവാലേ. ആ ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകളിലേക്ക് വീണ്ടും പോവാം. തുടർന്ന് കേൾക്കാം സെല്ലലോയിഡ് ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ സമയം സെല്ലുലോയിഡ് ആണ് കൂടെ അഹല്യ. അങ്ങനെ നമ്മൾ 127 അവേഴ്സ് സിനിമയിൽ സർപ്രൈസ് ഫാക്ടുകളെ കുറിച്ചാണ് പറഞ്ഞതല്ലേ. ഇനി പറയുന്ന കാര്യം ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് വൺ പ്രൗഡ് നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പോ നമ്മുടെ സ്വന്തം AR റഹ്മാൻ, അതെ, ഈ ഹോളിവുഡ് പടത്തിന് മ്യൂസിക് ചെയ്തത് നമ്മുടെ AR റഹ്മാനാണ് ഗൈസ്. അതായത് സിനിമയിലെ ഇഫ് ഐ റൈസ് എന്ന പാട്ടിന് റഹ്മാൻ രണ്ടാമതും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നു. അതായത് ഒരൊറ്റ മുറിക്കുള്ളിലിരിക്കുന്ന നായകന്റെ മാനസികാവസ്ഥ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് റഹ്മാന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തൊരു കാര്യം പറയട്ടെ, ആരോൺ റാൾസ്റ്റന്റെ യഥാർത്ഥ മനോധൈര്യം അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ തൻ്റെ കയ്യിലുള്ള കത്തിക്ക് അധികം മൂർച്ചയൊന്നുമില്ല, അത്രയും പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലായിട്ടും സ്വന്തം കയ്യിൽ അസ്ഥി സ്വയം ഒടിച്ച് ഞരമ്പുകൾ മുറിച്ച് രക്ഷപ്പെടാനായിട്ട് ആ മനുഷ്യൻ കാണിച്ച ആ ഒരു വിൽ പവർ ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഒരു കാര്യം മാത്രമാണ് ശരിക്കും അത് പഠിപ്പിക്കുന്നത്, അതായത് മനുഷ്യന്റെ അതിജീവന ശേഷിയേക്കാൾ വലിയൊരു ശക്തിയും ഈ ഒരു ലോകത്തില്ല അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മുട്ട് സൂചി കൊണ്ടാ വേദനിക്കുന്ന മനുഷ്യനാണ് നമ്മൾ. ആ നമ്മളാണ് അതിജീവനത്തിന് വേണ്ടി സ്വന്തം കൈ അറുത്ത് മാറ്റുന്നത് അല്ലേ. എത്ര ഭയാനകമാണ്, അല്ലെങ്കിൽ അതൊരു ഒരു വിൽപ്പവർ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നതിന്റെ വാല്യൂ. സിനിമയിൽ ആരോൺ പറയുന്ന ഒരു വരിയുണ്ട്, ഈ പാറക്കല്ല് ഞാൻ ജനിച്ച അന്ന് മുതൽ എന്നെയും കാത്ത് ഇവിടെ ഇരിക്കുകയായിരുന്നു. നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് കുടുംബത്തിന്റെയും സൗഹൃദങ്ങളുടെയും വില മനസ്സിലാകുന്നത്. ആ ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സിനിമ ശരിക്കും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി നമുക്ക് സിനിമയിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ രോമാഞ്ചം കൊള്ളിച്ച ആ ഒരു ഐക്കോണിക് പാട്ട് തന്നെ കേൾക്കാലേ. നല്ലൊരു സോങ് വരുന്നുണ്ട് സെല്ലുലോയിഡിൽ, ആ പാട്ടിന് ശേഷം തിരികെ എത്താം. കിപ്പാൾ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. അങ്ങനെ ഇന്നത്തെ സെല്ലുലോയിഡിന്റെ എപ്പിസോഡ് ഇങ്ങനെ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ഐലിയാണ്. അങ്ങനെ 127 മണിക്കൂറുകൾ, യെസ് 127 അവേഴ്സ് എന്ന ആവേശകരമായ സിനിമയുടെ കഥയും അതിന് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യാവസ്ഥകളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കട്ടെ, അതായത് ഇതുപോലെ ഒറ്റയ്ക്ക് ട്രിപ്പുകൾ പോകാൻ ഇഷ്ടമുള്ളവരാണ് ശരിക്കും നിങ്ങൾ? സോളോ ട്രിപ്സ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ട്രിപ്പിനിടയിൽ വഴിതെറ്റി പോവുകയോ വലിയൊരു അപകടത്തിൽ പെടുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഹല്യ എഫ്എമ്മിന്റെ വാട്സപ്പ് നമ്പറിലും അതുപോലെ തന്നെ അഹല്യ എഫ്എമ്മിന്റെ ഇൻസ്റ്റ ഐഡിയിലും ഒക്കെ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും ദേ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഇന്ന് പറഞ്ഞ ആ സിനിമ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ സെല്ലുലോയിഡിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. സോ വീണ്ടും ഞാൻ വരും മറ്റൊരു സിനിമയായിട്ട്, മറ്റൊരു സിനിമ വിശേഷങ്ങളുമായിട്ട്. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ലിസണിംഗ് ടു അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
4: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം
5: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ ഇതാ ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സമയം കൃത്യം 10 മണിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. നമ്മൾ കടയിൽ പോയിട്ട് സാധനം വാങ്ങാറുണ്ടല്ലേ, എല്ലാ ആളുകളും സാധനം വാങ്ങുന്ന ആളുകളാണ്. നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ വളരെയധികം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം എന്താന്ന് വെച്ചാൽ, ഈ പ്ലാസ്റ്റിക് കവർ വേണോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും വേണ്ട, ക്യാരി ബാഗ് വേണ്ട, നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയും. പ്ലാസ്റ്റിക് മാലിന്യം അങ്ങനെ നമ്മൾ തുണി സഞ്ചികൾ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ കടയിൽ നിന്ന് ക്യാരി ബാഗ് വാങ്ങാതിരുന്നാലോ പ്ലാസ്റ്റിക് മാലിന്യം കുറയോ? അതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും കുറയും എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ കണക്കുകൾ പറയുന്നത് നേരെ തിരിച്ചാണ്. കടകളിൽ പ്ലാസ്റ്റിക് കവറുകൾ നിരോധിച്ചു, നമ്മളൊക്കെ തുണിസഞ്ചി ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. തുണിസഞ്ചിയുമായിട്ട് കടയിലേക്ക് പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും പിന്നെ ജൂട്ടിൻ്റെ ബാഗിൽ സാധനങ്ങൾ വാങ്ങി മേടിക്കുന്ന ആളുകളുണ്ട്. റിസൾട്ട് എന്താന്ന് വെച്ചാലുണ്ടല്ലോ, മാലിന്യത്തിൻ്റെ അളവിൽ വലിയ കുറവൊന്നും ഇല്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെയൊക്കെ കുറേയധികം മാറ്റങ്ങൾ പല ആളുകളും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യാത്ത ആളുകളുണ്ട്. ഇപ്പോഴും പല ഷോപ്സിലും ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ മാലിന്യത്തിന് വലിയ കുറവൊന്നുമില്ല. കഴിഞ്ഞ 3 മാസക്കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹരിത കർമ്മസേന കേരളത്തിലെ ഒരൊറ്റ ജില്ലയിൽ നിന്ന് ശേഖരിച്ചത് 2176 ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ്. അതായത് ഇനി നമുക്ക് പുനരുപയോഗിക്കാൻ പറ്റാത്ത പ്ലാസ്റ്റിക് മാലിന്യമാണ് അവർ ശേഖരിച്ചേക്കുന്നത്. വീടുകളിൽ നിന്നും അതുപോലെ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള നോൺ റീസൈക്കിളബിൾ പ്ലാസ്റ്റിക്, അതായത് ഇനി നമുക്കത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഒരുപാട് വർദ്ധിച്ചു വരികയാണ് നമ്മുടെ നാട്ടിൽ. കടക്കാരൻ ക്യാരി ബാഗ് തരുന്നില്ല, ഓക്കെ, പക്ഷേ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഓരോ പാക്കറ്റ് ഭക്ഷണം ഉണ്ടല്ലേ, ചിപ്സ് വാങ്ങിക്കുന്ന ഭക്ഷണം, സോപ്പ്, ചില പ്ലാസ്റ്റിക് കവേഴ്സിൽ വരുന്ന സോപ്പ്, ഇപ്പോൾ പാലിൽ നമ്മൾ എന്താ പറയുക, പാൽ വാങ്ങുന്ന കവറ്, ഓൺലൈൻ ഡെലിവറി ബോക്സുകളിലൊക്കെ വരുന്നത് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്സ് ആണ്. അപ്പോൾ ഹരിത കർമ്മസേന അത് കൃത്യമായി ശേഖരിക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം ടൺ മാലിന്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളൊരു കണക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് കിട്ടുന്നത് അല്ലേ. അവർക്ക് എന്തായാലും ഒരു വലിയ ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് കാലിഡോസ്കോപ്പിൽ ആദ്യത്തെ പാട്ടിലേക്ക് പോവാം. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മളിൽ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് കടയിൽ പോയി പ്ലാസ്റ്റിക് കവർ വാങ്ങാതിരുന്നാൽ നമ്മൾ എൻവയോൺമെന്റലി ഗ്രേറ്റ് ആയി, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയി എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല എന്നാണ് ചില കണക്കുകളൊക്കെ പറയുന്നത്. നമ്മൾ ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ, അതായത് നമ്മളെന്ന് പറയുമ്പോൾ ഹരിതകർമ്മസേനയിലെ ആളുകൾ, അവർ ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് പ്ലാസ്റ്റിക് കവറുകളാണ്. അതുകൂടാതെ പുനരുപയോഗിക്കാൻ കഴിയാത്ത കുറേയധികം ആളുകളുണ്ട്. അതായത് ഇപ്പോൾ പാക്കറ്റ് ഭക്ഷണങ്ങൾ, ബിസ്ക്കറ്റ്, ചിപ്സ്, എണ്ണക്കടികളിലൊക്കെ, പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുന്ന ഫുഡ് പാക്കറ്റുകൾ, റാപ്പുകൾ, ഇതൊന്നും റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ലെതർ ചെരുപ്പുകളില്, പഴയ ചെരുപ്പുകളും ബാഗുകളും, ഇതൊന്നും റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഇങ്ങനെ പുരണ്ടു കിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാവും. പ്ലാസ്റ്റിക് കവറുകളിൽ ഭക്ഷണം കെട്ടിപ്പൂട്ടി വെളിയിലേക്ക് എറിയുന്ന ആളുകളുണ്ടല്ലേ, അതൊക്കെ ഏറ്റവും വലിയ അപകടമാണ്. ഇതിനെല്ലാം റിജക്ട് വേസ്റ്റ് എന്നാണ് പറയുന്നത്. വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ഈ പറയുന്ന ടൺ കണക്കിന് മാലിന്യങ്ങൾ വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെയാണ് ഈ റീസൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതെങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ വരുമ്പോഴത്തേക്കും ഈ പ്ലാസ്റ്റിക് കവറുകൾ എടുത്ത് കൊടുക്കുകയാണ് പതിവ്. പക്ഷേ പിന്നീട് അതിനെന്താ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞുതരാം. കാലിഡോസ്കോപ്പിൽ അഭിരാമിയാണ് കൂടെ. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൊട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ വീടുകളിൽ വന്ന് ഹരിതകർമ്മസേനയിലെ ചേച്ചിമാര് മാലിന്യം ശേഖരിച്ച് ഇവർ ഈ തരംതിരിക്കുന്ന മാലിന്യങ്ങൾ ഏറ്റെടുത്ത് അത് വളരെ ശാസ്ത്രീയമായിട്ട് പ്രോസസ്സ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും സിമെന്റ് ഫാക്ടറികളിൽ കോപ്പ് പ്രോസസ്സിംഗ് ഇന്ധനമായിട്ടൊക്കെ മാറ്റാനൊക്കെ മുന്നിൽ നിൽക്കുന്നത് ക്ലീൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. സോ മൈ ഡിയർ ലിസണേഴ്സ്, സിമ്പിൾ കാര്യമാണ്, ഭക്ഷണം പൊതിഞ്ഞ പ്ലാസ്റ്റിക്കുകള് നമ്മൾ ഈ ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാർക്ക് കൊടുക്കുന്നതിന് മുന്നേ അത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അതൊന്ന് കഴുകി ഉണക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. പഴകിയ ചെരുപ്പുകളും ബാഗുകളും കൃത്യമായ തീയതികളിൽ മാത്രം ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുക. ക്ലീൻ കേരള കമ്പനിയെയും ഹരിതകർമ്മ സേനയും സഹായിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ അമ്മയൊക്കെ വീട്ടിൽ മൂന്നാല് ബാഗുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പാലിൻ്റെ കവറ്, അതേപോലെയുള്ള സംഭവങ്ങൾ ഒരു കവറിലിടും, നമ്മൾ ഈ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വേറെ കവറിലിടും. അങ്ങനെ സെഗ്രഗേഷൻ അറ്റ് ദി സോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് വീട്ടിൽ വെച്ച് തന്നെ മാലിന്യങ്ങൾ കൃത്യമായിട്ട് തരംതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്. ഇത് ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഭൂമിയെ രക്ഷിക്കാനുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. മാറ്റങ്ങൾ വീടുകളിൽ നിന്നും ഓരോ വ്യക്തികളിൽ നിന്നും തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേ ട്യൂൺഡ്, അടുത്ത പാട്ടിലേക്ക് പോയാലോ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: മഴക്കാലത്ത് വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്നവരാണോ നിങ്ങൾ? എന്ത് ചോദ്യം ഇത്. വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് കാലം ഒരു പ്രശ്നമല്ല, മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ പുറത്തോട്ട് പോകും അല്ലെ. ഒരു മിനിറ്റ് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക, കാരണം ജീവൻ രക്ഷിക്കുന്ന ഒരു മെസ്സേജാണ് ഞാൻ ഇനി പറയാൻ പോണേ. റോഡിൽ ഈ മഴയുള്ള സമയത്ത് പ്രത്യേകിച്ച് ഇപ്പൊ മഴക്കാലമാണ്, ചെറിയ വെള്ളക്കെട്ടൊക്കെ കണ്ടാൽ നമ്മളിൽ പലരും ആ അതൊന്നും സാരില്ല എന്ന് കരുതി സ്പീഡിൽ വണ്ടി കയറ്റിവിടും അല്ലെ. അവിടെയാണ് നമ്മളെ കാത്ത് വലിയൊരു അപകടം ഉള്ളത്. അതിനെ സയന്റിഫിക്കലി വിളിക്കുന്ന പേര് അക്വാ പ്ലെയിനിങ് എന്നാണ്, അല്ലെങ്കിൽ ഹൈഡ്രോ പ്ലെയിനിങ് എന്ന് വിളിക്കാം. നമ്മളൊരു റേഞ്ചിൽ ഒരു സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഈ ടയറിനും റോഡിനും ഇടയ്ക്ക് വെള്ളം കയറും. ഇത് വെള്ളം കയറി കഴിഞ്ഞാൽ ടയറിന് റോഡിലുള്ള ഒരു ഗ്രിപ്പില്ലേ, അത് നഷ്ടപ്പെടും. അങ്ങനെ വരുന്ന സമയത്ത് ഈ വണ്ടി റോഡിലൂടെ ഓടുകയല്ല, ചിലപ്പോൾ വെള്ളത്തിന് മുകളിലൂടെ സ്കിഡ് ചെയ്തിട്ട് നീങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഇപ്പം നമ്മൾ ബ്രേക്ക് പിടിച്ചാലോ സ്റ്റിയറിംഗ് തിരിച്ചാലോ വണ്ടി നമ്മുടെ കൺട്രോളിൽ കിട്ടണമെന്നില്ല, നേരെ പോയി വല്ല മരത്തിലോ എതിർവശത്ത് വരുന്ന വണ്ടിയിലോ ഇടിക്കും. ഡ്രൈവിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് സേഫ്റ്റി ടിപ്സ് ഉണ്ട്. ഇത്തരം അപകടങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിനു മുന്നേ ഒരു പാട്ടിൻ്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. കൂടെ ഞാൻ കാലിഡോസ്കോപ്പിൽ അഭിരാമിയാണ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: മഴക്കാലത്ത് പ്രത്യേകിച്ച് അപകടങ്ങൾ കൂടി വരുന്ന സമയമാണ്. നമ്മളിപ്പോ ഇപ്പോ ഈ ഒരു വീക്ക് തുടങ്ങിയപ്പോ തന്നെ കുറെ അധികം അപകടങ്ങൾ കേട്ടു. അപ്പോ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് സ്പീഡ് കുറച്ച് പോവാന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം. റോഡിൽ വെള്ളക്കെട്ട് കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് വണ്ടിയുടെ വേഗത കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ടയർ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇപ്പൊ തേയ്മാനം സംഭവിച്ച ഗ്രൂവ്സ് ഒന്നും ഇല്ലാത്ത ടയറുകളാണ് ഏറ്റവും വേഗത്തിൽ ഈ തെന്നി പോകുന്നത്, സ്കിഡ് ആവാൻ സാധ്യത കൂടുതലുള്ളത്. പിന്നെ ഇപ്പൊ വണ്ടി പെട്ടെന്ന് തെന്നുന്നുണ്ടെന്ന് തോന്നിയാല് അയ്യോ തെന്നുന്നെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കരുത്. ആക്സിലേറ്ററിൽ നിന്ന് പതുക്കെ കാലെടുക്കുക, എന്നിട്ട് സ്പീഡ് കുറച്ച് വന്നിട്ട് വേണം ബ്രേക്ക് പിടിക്കാനായിട്ട്. നമ്മൾ ആ സ്പീഡിൽ തന്നെ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ വണ്ടി ഒന്നുകൂടെ സ്കിഡ് ആവും. പിന്നെ നമ്മൾ എപ്പോഴും യാത്ര പോകുമ്പോൾ, അതിപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും, നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വണ്ടികളുണ്ടാവും. ഈ മുന്നിൽ വണ്ടിയിൽ നിന്ന് സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ അകലം വിട്ട് വണ്ടി ഓടിക്കുന്നതാണ് എപ്പോഴും നല്ലത്, മഴക്കാലത്ത് പ്രത്യേകിച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും സന്തോഷമായിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള യാത്രയാണ് അല്ലേ. ഏറ്റവും സുരക്ഷിതമായ യാത്രയാണ് സന്തോഷമുള്ള യാത്ര. റോഡ് നനഞ്ഞിരിക്കുമ്പോൾ അല്പം വൈകിയാലും സാരമില്ല, അതൊക്കെ പോവും. സുരക്ഷിതമായി വീട്ടിലെത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മുഖം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
1: 5-star BN cap സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും. രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
4: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം,
5: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ മണല് കലർന്ന പറമ്പുകളിലും നെൽപ്പാടങ്ങളുടെ വരമ്പുകളിലും നിലക്കടല അഥവാ കപ്പലണ്ടി കൃഷി വ്യാപകമായിരുന്നു, ശരിയല്ലേ? പറമ്പിൽ നിന്നും കുഴിച്ചെടുത്ത് പച്ചയായി പുഴുങ്ങി തിന്നുന്ന ആ പഴയ കപ്പലണ്ടിയുടെ രുചി ഇന്നും നമ്മളിൽ പലരുടെയും ഓർമ്മകളിലുണ്ട്. എന്നാൽ കാലക്രമേണ കേരളത്തിൽ ഇതിന്റെ ഉൽപ്പാദനം കുറയുകയും നമ്മൾ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. കുറഞ്ഞ ജലലഭ്യതയുള്ള പ്രദേശങ്ങളിലും വെറുതെ കിടക്കുന്ന പറമ്പുകളിലും വളരെ കുറഞ്ഞ ചെലവിൽ മികച്ച വരുമാനം നേടിത്തരാൻ നിലക്കടല കൃഷിക്ക് കഴിയും. എങ്ങനെ വിജയകരമായി നിലക്കടല കൃഷി ചെയ്യാം, എന്തൊക്കെയാണ് ഇതിന്റെ പരിപാലന രീതികൾ, എത്രത്തോളം വരുമാന സാധ്യത ഇതിനുണ്ട് എന്നതിനെ കുറിച്ചെല്ലാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ വിശദമായി അറിയാം. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനിൽ. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും മണ്ണിനും ഏറ്റവും അനുയോജ്യമായ വിളകളിൽ ഒന്നാണ് നിലക്കടല. ഇന്ന് മാർക്കറ്റിൽ എപ്പോഴും ഉയർന്ന വിലയുള്ള ഒന്നാണ് പച്ചക്കപ്പലണ്ടിയും ഉണക്കിയ കടലയുമൊക്കെ. നമ്മുടെ നാട്ടില് പച്ചക്കപ്പലണ്ടിക്കും വറുത്ത കടലയ്ക്കും ഒരുപോലെ ആവശ്യക്കാരുള്ളതുകൊണ്ട് വിപണനത്തിന് യാതൊരുവിധ തടസ്സവും നേരിടേണ്ടിയും വരുന്നില്ല. വലിയ രീതിയിൽ നനയ്ക്കാനോ രാസവളങ്ങൾ നൽകാനോ ആവശ്യമില്ലാത്ത ഒരു ലളിതമായ വിള കൂടിയാണ് ഇത്. കപ്പലണ്ടി വിത്തുകൾ നട്ട് ഏകദേശം 100 മുതൽ 120 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് മികച്ച ലാഭം കൊയ്യാനായിട്ട് സാധിക്കും. തെങ്ങിൻതോപ്പുകളിലെ ഇടവിളയായിട്ടോ നെൽകൃഷിക്ക് ശേഷമുള്ള വരിപ്പാടങ്ങളിലോ മറ്റ് തരിശു ഭൂമികളിലോ നിലക്കടല വളരെ വിജയകരമായിട്ട് പരീക്ഷിക്കുകയും ചെയ്യാം. കുറഞ്ഞ ചെലവിൽ ഉയർന്ന ആദായം ആഗ്രഹിക്കുന്ന കർഷകർക്ക് ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് നിലക്കടല കൃഷി. ഇനി നിലക്കടല കൃഷിക്ക് അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയും എങ്ങനെയാണെന്നറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നിലക്കടല കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മണ്ണിന്റെ സ്വഭാവമാണ്. ഇളക്കമുള്ള മണൽ കലർന്ന എക്കൽ മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. കളിമണ്ണ് രസമുള്ളതോ വെള്ളം കെട്ടിക്കിടക്കുന്നതോ ആയ സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്യരുത്. മണ്ണിനടിയിലാണ് കടലക്കായകൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെ മണ്ണ് നല്ലതുപോലെ ഇളക്കമുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ പൂവിട്ട ശേഷം ഉണ്ടാകുന്ന കമ്പുകൾ എളുപ്പത്തിൽ മണ്ണിലേക്ക് ഇറങ്ങിപ്പോവുകയും അതിൽ കായകൾ പിടിക്കുകയും ചെയ്യുകയുള്ളൂ. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന തുറസായ സ്ഥലങ്ങളാണ് ഇതിനു വേണ്ടത്. കടുത്ത മഴക്കാലമൊക്കെ ഒഴിവാക്കി മഴ അവസാനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേനലിന്റെ തുടക്കത്തിലോ കൃഷി ഇറക്കുന്നതാണ് കൂടുതൽ വിളവ് ലഭിക്കാനായിട്ട് സഹായിക്കുന്നത്. നിലക്കടല കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വിത്ത് തെരഞ്ഞെടുപ്പും ഇനങ്ങളെയും കുറിച്ച് പറയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വിജയകരമായ നിലക്കടല കൃഷിക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെയും കേരള കാർഷിക സർവകലാശാലയുടെയും നിർദ്ദേശിത ഇനങ്ങൾ ശേഷി കൂടുതലായിരിക്കും. വിത്തുകൾ വെള്ളത്തിൽ കുതിർക്കേണ്ട കാര്യമില്ല. ഈർപ്പമുള്ള മണ്ണിൽ നേരിട്ട് പാകാവുന്നതാണ്. അപ്പോ എങ്ങനെയാണ്

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നിലക്കടല കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിലമൊരുക്കലും അതുപോലെ തന്നെ നടീൽ രീതിയെക്കുറിച്ചും പറഞ്ഞുതരാം. മണ്ണ് രണ്ടോ മൂന്നോ തവണ നന്നായിട്ട് ഉഴുതോ കിളച്ചോ പൊടിയാക്കണം. ആഴത്തിൽ കിളയ്ക്കുന്നത് വേരുകൾ നന്നായി പടരാനും കായ്കൾ വലുപ്പമുള്ളതാകാനും സഹായിക്കും. അവസാനവട്ട കിളയ്ക്ക് മുമ്പായി ഏക്കറിന് 2 മുതൽ 3 ടൺ ജൈവവളമോ ഉണങ്ങിയ ചാണകപ്പൊടിയോ ചേർത്ത് കൊടുക്കണം. മണ്ണിൽ വരികൾ തമ്മിൽ 1 അടിയും ചെടികൾ തമ്മിൽ 1.5 അടിയും അകലം പാലിച്ച് വിത്തുകൾ നടാം. അതായത് 30 സെന്റിമീറ്ററും 15 സെന്റിമീറ്ററും അകലം. ഏകദേശം 4 മുതൽ 5 സെന്റിമീറ്റർ ആഴത്തിൽ മാത്രം വിത്തുകൾ നിക്ഷേപിച്ച് മണ്ണുകൊണ്ട് മൂടണം. വരികളായി നടുന്നത് ഭാവിയിൽ കള പറിക്കാനും ചെടിയുടെ ചുവട്ടിൽ മണ്ണ് കൂട്ടിക്കൊടുക്കാനും വളരെ എളുപ്പമായിരിക്കും. നട്ട ഉടൻ തന്നെ നേരിയ രീതിയിൽ നനച്ചു കൊടുക്കുന്നത് വിത്തുകൾ വേഗത്തിൽ മുളച്ചു വരാനായിട്ട് തുണയാവുകയും ചെയ്യും. നിലക്കടല കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വളപ്രയോഗത്തെക്കുറിച്ചും മറ്റ് പരിപാലനങ്ങളെയും കുറിച്ചും അറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. പയറുവർഗത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് തന്നെ നിലക്കടലയുടെ വേരുകളിലെ ബാക്ടീരിയകൾക്ക് അന്തരീക്ഷത്തിലെ നൈട്രജൻ സ്വീകരിക്കാനായിട്ട് കഴിവുണ്ട്. അതുകൊണ്ട് നൈട്രജൻ വളങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നൽകേണ്ട കാര്യമുള്ളൂ. എന്നാൽ ഫോസ്ഫറസ്, കാൽസ്യം എന്നിവ ഇവയ്ക്ക് അത്യാവശ്യമാണ്. ചെടികൾ പൂവിടുന്ന സമയത്ത്, അതായത് നട്ടൊരു 30-35 ദിവസത്തിനുള്ളിൽ, ഹെക്ടറിന് 200 കിലോഗ്രാം ജിപ്സം നൽകുന്നത് നിലക്കടല കൃഷിയിൽ വളരെ നിർണായകമാണ്. ജിപ്സത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യവും സൾഫറും കപ്പലണ്ടിയുടെ തോട് കട്ടിയുള്ളതാകാനും ഉള്ളിലെ പരിപ്പ് നന്നായിട്ട് വലുപ്പം വയ്ക്കാനും സഹായിക്കും. ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും ചാരവും ചേർത്ത മിശ്രിതം അടിവളമായും വളർച്ചയുടെ ഘട്ടത്തിലും നൽകാം. ചുവട്ടിൽ മണ്ണ് അയവുള്ളതായി നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇനി മണ്ണുകൂട്ടൽ. ഈ നിലക്കടല കൃഷിയിൽ മണ്ണുകൂട്ടൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നിലക്കടല കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് പൂവിട്ട ശേഷമുള്ള പെഗ്ഗിംഗ് പ്രക്രിയ. മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അവയിൽ നിന്നും സൂചി പോലെയുള്ള കമ്പുകൾ താഴേക്ക് വളർന്ന് മണ്ണിലേക്ക് തുളച്ചു കയറും. ഈ കമ്പുകളുടെ അറ്റത്താണ് കടലക്കായകൾ രൂപപ്പെടുന്നത്. ചെടികൾ പൂവിട്ട് കമ്പുകൾ മണ്ണിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചെടിയുടെ ചുവട്ടിലേക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കണം. ഈ സമയത്ത് മണ്ണ് നല്ല ഇളക്കമുള്ളതായിരിക്കണം. ഈ ഒരു ഘട്ടത്തിൽ തോട്ടത്തിൽ നടക്കുകയോ മണ്ണ് കടുപ്പമാക്കുകയോ ചെയ്യരുത്. കമ്പുകൾ മണ്ണിലേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ മണ്ണിൽ കൃത്യമായ ഈർപ്പം ഉണ്ടായിരിക്കണം. വരൾച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പുകൾക്ക് മണ്ണിലേക്ക് തുളച്ചു കയറാനായിട്ട് സാധിക്കാതെ വരികയും വിളവ് വൻതോതിൽ കുറയുകയും ചെയ്യും. ഇനി ജലസേചനവും അതുപോലെ തന്നെ രോഗനിയന്ത്രണവും എങ്ങനെയാണെന്നറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നിലക്കടല കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിലക്കടല കൃഷിയിലെ ജലസേചനവും രോഗനിയന്ത്രണവും എങ്ങനെയാണെന്ന് പറയാം. നിലക്കടലയ്ക്ക് അമിതമായ വെള്ളം ആവശ്യമില്ല എങ്കിലും വിത്ത് മുളയ്ക്കുന്ന സമയത്തും പൂവിടുന്ന സമയത്തും കായ്കൾ പിടിക്കുന്ന ഘട്ടത്തിലും മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടായിരിക്കണം. തുള്ളി നനയാണ് ഏറ്റവും അനുയോജ്യം. സാധാരണയായിട്ട് ഇലകളിൽ കാണപ്പെടുന്ന ടിക്ക മാരി അഥവാ ഇലപ്പുള്ളി രോഗമാണ് നിലക്കടലയെ ബാധിക്കുന്ന പ്രധാന വില്ലൻ. ഇലകളിൽ കറുത്ത പുള്ളികൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ മൺസൂൺ കാലങ്ങളിൽ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് രോഗം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. വേരുതുറപ്പൻ പുഴുക്കളെയോ ചിതലുകളെയോ പ്രതിരോധിക്കാനായിട്ട് മണ്ണിൽ വേപ്പും പിണ്ണാക്ക് ചേർക്കുന്നത് നല്ലതാണ്. കൃത്യമായ ഇടവേളകളിൽ കളകൾ പറിച്ചു മാറ്റുന്നത് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നിലക്കടല കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന്റെ വിളവെടുപ്പ് എങ്ങനെയൊക്കെയാണെന്നറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് നിലക്കടല കൃഷിയെ കുറിച്ചാണ് ഇന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന്റെ വിളവെടുപ്പിനെ കുറിച്ച് അറിയാം. ചെടിയുടെ അടിയിലെ ഇലകൾ മഞ്ഞ നിറമായിട്ട് ഉണങ്ങാൻ തുടങ്ങുമ്പോഴാണ് വിളവെടുപ്പ് സമയമാകുന്നത്. സാമ്പിളായി ഒന്നോ രണ്ടോ ചെടികൾ പിഴുതു നോക്കി തോടിനുള്ളിലെ കടലയ്ക്ക് തവിട്ട് നിറമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. മണ്ണ് ഈർപ്പമുള്ള സമയത്ത് ചെടി മുഴുവനായിട്ട് പിഴുതെടുക്കാം. വരുമാന സാധ്യത പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഏക്കറിൽ നിന്ന് ശരാശരി 800 മുതൽ 1200 കിലോഗ്രാം വരെ പച്ചക്കപ്പലണ്ടി ഉൽപ്പാദിപ്പിക്കാം. വിപണിയിൽ പച്ചക്കപ്പലണ്ടിക്ക് കിലോയ്ക്ക് 70 മുതൽ 100 രൂപ വരെ വില ലഭിക്കാറുണ്ട്. അതായത് ഒരു ഏക്കറിൽ നിന്ന് ഏകദേശം 70,000 മുതൽ 1,00,000 രൂപ വരെ വരുമാനം നേടാം. ഉൽപാദന ചെലവ് വളരെ കുറവായതുകൊണ്ട് അതായത് ഒരു ഏക്കറിന് 20,000 മുതൽ 25,000 രൂപയെ ഉൽപാദന ചെലവ് ഉണ്ടാകുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കർഷകന് 3-4 മാസം കൊണ്ട് മികച്ച അറ്റാദായം ഇതിലൂടെ സ്വന്തമാക്കുകയും ചെയ്യാം. കൂടാതെ വിളവെടുത്ത ശേഷമുള്ള കടലച്ചെടിയുടെ ഭാഗങ്ങൾ ആടുകൾക്കും പശുക്കൾക്കും മികച്ച പോഷക ഗുണമുള്ള തീറ്റയായിട്ടും ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലെ പറമ്പുകളിൽ മറന്നുപോയ നിലക്കടല കൃഷി വീണ്ടും ആരംഭിക്കുന്നത് കർഷകർക്കൊരു മികച്ച അധിക വരുമാന മാർഗമാണ്. കുറഞ്ഞ പരിചരണവും കുറഞ്ഞ ജലലഭ്യതയും മാത്രം ആവശ്യമുള്ള നിലക്കടല കൃഷിയിലൂടെ നിങ്ങളുടെ തരിശ് നിലങ്ങളെ പൊന്നുവിളയുന്ന കൃഷിയിടങ്ങളാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4 കേട്ട് കൂട്ടുക.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: 2 ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന August 10-11 അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അങ്ങനത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായി ഓഗസ്റ്റ് മാസം 3-ാം തീയതി സമയം നോക്കുമ്പോൾ കൃത്യം 12 മണിയാകുമ്പോൾ എത്തിയിരിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ഇല്ല. ആദ്യം തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു ക്ലൈമറ്റിന്റെ അല്ലെങ്കിൽ മഴയുടെ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു സർവൈവിൽ കൂടിയാണ് നമ്മളിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇതിനെയും അതിജീവിക്കും. യെസ്, ഇതിനെയും നമ്മൾ അതിജീവിച്ചുകൊണ്ട് തന്നെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്നൊരു പ്രതീക്ഷകൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഡേ നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോവാണ്. ഇൻസ്റ്റന്റ് പാട്ട് വൈറ്റക്കൂടെ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ പാട്ടുകളുമായിട്ട് ആ പാട്ടിന്റെ യാത്ര 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു യാത്ര അങ്ങ് ആരംഭിക്കാല്ലേ. യെസ്, അപ്പോ വേഗം വേഗം വേഗം നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും വേണ്ടി സെയിം നമ്പർ ആണ് കേട്ടോ. ആ നമ്പർ ഇതാണ്, 8281509000. ഒട്ടും സമയം കളയണ്ട, നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അതല്ലാതെ നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും. കൂടാതെ ഇനി ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാനായിട്ട് താല്പര്യം. കുറച്ചും കൂടി ഞങ്ങൾ ഒരു യൂത്ത് ഒക്കെയാണ്, എന്താ ചെയ്യുക എന്നാണെങ്കിൽ എന്നതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയും പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോ നല്ല നല്ല നല്ല നല്ല സോങ്സ് ഒക്കെ വരും എന്നൊരു പ്രതീക്ഷയിൽ ഈ ഒരാഴ്ചയിലെ ആദ്യത്തെ ദിവസം അല്ലെ, ആദ്യത്തെ ഇൻസ്റ്റന്റ് പാട്ടാണ്. തിങ്കളാഴ്ചത്തെ ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടി രസമാണ്, കാരണം ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് അല്ലെ. അപ്പോ എല്ലാവർക്കും വളരെ വളരെ എന്താ പറയുക ഇൻട്രസ്റ്റ് കാണാറുണ്ട് ഞാൻ എപ്പോഴും തിങ്കളാഴ്ച വരുന്ന സമയത്ത് പാട്ട് ചോദിക്കാനും ആ പാട്ട് കിട്ടാനും ഒരു ഒരു കോമ്പറ്റീഷൻ പോലെയാണ് തിങ്കളാഴ്ച വരുന്ന സമയത്ത് ഉണ്ടാവാറ്. അപ്പൊ എന്തായാലും ഇന്നും ആ പതിവൊന്നും മുടക്കണ്ട, നല്ല നല്ല പാട്ടുകൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോ ആ പാട്ടൊക്കെ വെച്ചരാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ഞാൻ ഇവിടെ തന്നെയുണ്ട്. 12 മണി മുതൽ 2 മണി വരെ സമയം ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെയുണ്ട്. അപ്പോ എങ്ങനെ ഞാൻ ആ നമ്പർ പറയാം, 8281509000. അങ്ങനെ ഇന്നത്തെ ആ ഒരു പാട്ട് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്ക് തന്നെയാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന് ഒരു മാറ്റവും ഞാൻ ഇന്നും വരുത്തിയിട്ടില്ല കേട്ടോ. ഇന്ന് കുറച്ചും കൂടി ഒരു എന്താണെന്ന് അറിയില്ല, ഈ ക്ലൈമറ്റ് കൊണ്ടൊക്കെ ആവാം, മേ ബി കുറച്ചും കൂടി ഇങ്ങനെ റൊമാൻറ്റിക് വൈബിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഞാനിവിടെ ഇങ്ങനെ കയറുന്നതിന് മുൻപായിട്ട്, ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഇവിടെ ഹീരനോടും അഭിരാമിനോടും അടുത്ത് അങ്ങനെ സംസാരിച്ചു വരായിരുന്നു. എന്താണെന്ന് അറിയില്ല, പെട്ടെന്നൊരു റൊമാൻസ് വരുന്നുണ്ടോ എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഹീരനോട് പറഞ്ഞു, ആണോ എന്നാ നീ ഏത് പാട്ട് ഇത് ആദ്യം സെലക്ട് ചെയ്യാൻ പോകുന്നത്, ഏത് പാട്ട് ആദ്യം വെക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ച സമയത്ത് അവിടെ നിന്ന് വന്നൊരു സജഷൻ ായിരുന്നു കേട്ടോ. കാക്ക കാക്ക എന്ന സിനിമയിലെ പാട്ടാണ് എനിക്ക് അഭിരാമി ഹീരിയും കൂടി പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് തന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ ആ ഫസ്റ്റ് സോങ്. യെസ്, അങ്ങനെയാണ് ഇന്നത്തെ ആദ്യത്തെ പാട്ടുമായിട്ട് ഞാൻ ഇങ്ങ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം.

0: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
0: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
4: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ 12 കഴിഞ്ഞ 10 ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെ ആയില്ല. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ കോളർ നമുക്ക് എത്തിയിരിക്കുന്നു. നോക്കിയാലോ ആരാണെന്ന്. ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? അവന്തിക. അവന്തിക കുട്ടി, ക്ലാസ് ഒന്നും ഇല്ല അല്ലേ? അപ്പൊ അതിനൊരു സന്തോഷത്തിൽ ഇരിക്കുകയാണ്. അതെ, അവിടെ എങ്ങനെ മഴ പെയ്ത്? വെള്ളമൊക്കെ ആയോ? ഇല്ല ഇല്ല. ഓക്കെ, അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ അല്ലേ. ഹലോ
5: ഹലോ
4: അവന്തിക കുട്ടി, ആ കോളിന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഏത് പാട്ടാ വേണ്ടേ? സർവമായലത്തെ. ഏത് പാട്ടായാലും മതിയോ? ഓക്കെ, സർവമായല് നല്ലൊരു പാട്ട് തന്നെ വെച്ചരാട്ടോ. ഓക്കേടാ. സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്കാ കൊടുക്കണ്ടേ ഡെഡിക്കേഷൻ? പറയ്. ഓക്കെ, അപ്പൊ അവന്തിക കുട്ടിക്ക് എന്തായാലും പാട്ട് വെച്ചരാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളെ വിളിച്ചത് അവന്തിക കുട്ടിയാണ് കേട്ടോ. ക്ലാസ് ഒന്നും ഇല്ല, അവധിയാണല്ലോ. ഓക്കെ, അപ്പം എൻ്റെ കുട്ടിപ്പട്ടാളൊക്കെ സേഫായിട്ട് ഹാപ്പി ആയിട്ട് സെറ്റായിട്ട് വീട്ടിലിരിക്കണം കേട്ടോ. ഈ അവധി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പുറത്ത് പോയി ഇങ്ങനെ കളിക്കാനൊന്നുമല്ല, സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മഴയുണ്ടാവും, വെള്ളം ഉണ്ടാവും, നമുക്ക് തോന്നും ഇങ്ങനെ വെള്ളത്തിലൊക്കെ പോയി ഒന്ന് കളിച്ചാലോ എന്നൊക്കെ. അതൊക്കെ വേണം, പക്ഷേ സേഫ്റ്റി വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സേഫായിട്ട് ഇരിക്കാനായിട്ട് എല്ലാവരും നോക്കണം. ഓക്കെ, ഒപ്പം തന്നെ ദേ മറ്റൊരു പാട്ട് കൂടി വരാൻ പോവാണ് കേട്ടോ. ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രസാദ് ഏട്ടനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ക്ലോക്കിലെ കൃത്യം 12 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട്. യെസ് ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്നത്തെ പാട്ടുകളുമായി കൂടെ നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോവാ അല്ലേ. യെസ്, ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, പോരട്ടെ. ആരാണിത്?
1: എന്റെ പേര് വിജേഷ്.
0: വിജേഷ്, വിജേഷ് ഏട്ടൻ എവിടെന്നാ വിളിക്കുന്നത്? ആ, പാലക്കാടുന്നാ വിളിക്കുന്നേ. ഓക്കെ,
1: കണ്ണനൂർ.
0: എന്താ തണല്ലൂർ?
1: പാലക്കാട് കണ്ണനൂർ.
0: കണ്ണനൂർ, ഓക്കെ ഓക്കെ. അവിടെ ഇങ്ങനെ റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ?
1: അതെ അതെ അതെ.
0: ആ, ശബ്ദം കുറച്ച്.
1: ഓക്കെ,
0: വിജേഷ് ഏട്ടൻ ആദ്യമായിട്ട് വിളിക്കാനോ?
1: അതെ അതെ, ഫസ്റ്റ് ടൈം ആണ്.
0: ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം വിളിച്ചപ്പോ തന്നെ ആരെയാ കിട്ടിയിരിക്കുന്നേ?
1: അതാരെ, എന്താ പേര്?
0: ഏഹ്,

0: ാണ് ഓക്കേ. അപ്പൊ പറയൂ, ഇന്ന് ഏത് പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വേണം?
1: നമ്മള് കൊറേ ആയി മറ്റേ എന്തായാലും ഇപ്പൊ പ്രകൃതിയായിട്ടല്ലേ, ഇപ്പൊ ഒരു മനസ്സിനക്കരി നമ്മള് മറക്കുടയായി.
0: ആ മറക്കുടയാൽ പ്രകൃതിയാണോ അതോ പ്രേമാണോ? മറക്കുടയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു വർണ്ണനയാണ്. നോക്കാം നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ ഈ പാട്ട് വെച്ചുതരാട്ടോ. ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
1: ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു അഞ്ചാറ് പേരുണ്ട് കേട്ടോ, പറയാൻ പറ്റുമല്ലോ അല്ലേ?
0: ആ വേഗം പറഞ്ഞോ, ഓടി പറഞ്ഞോ.
1: വേഗം പറയാം. നമുക്ക് ഈ ദൃശ്യ ടൈസിന് വേണ്ടിട്ട് നമ്മുടെ അതിന്റെ ഓണറായ ദീപു, പിന്നെ അവന്റെ വൈഫ് രഞ്ജുഷ, പിന്നെ അവന്റെ ഒരു കുട്ടി, ചെറിയ കുട്ടിയുണ്ട്, ഒരു ധ്വനി.
0: ഓക്കെ.
1: പിന്നെ യമൽ എന്നറിയപ്പെടുന്ന അഭിനവ്, പിന്നെ സജിത്ത്, പിന്നെ എനിക്ക്.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പാട്ട് അങ്ങ് വെച്ചുതരാം. ഓക്കെ
1: ഓക്കെ
0: ചേട്ടാ, അപ്പൊ താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും വിളിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളെ വിളിച്ചത് വിജയ് ഷേടനായിരുന്നു, പാലക്കാട് നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് മനസ്സിനക്കറി എന്ന സിനിമയിലെ പാട്ടാണ്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ഏതാണെന്നറിയോ? ഭക്തവത്സലൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പേര് പാട്ടാണ് കേട്ടോ. പേരിൽ ഞാനിങ്ങനെ സ്റ്റെക്കായി, ഭക്തവത്സലൻ. ആഹ, എന്താ രസം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ, ചോദിച്ചിരിക്കുന്ന പാട്ട് ഏതാണെന്നറിയോ? തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടി ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാൻ പോകുന്നത്. അപ്പോൾ ഡേ നിങ്ങൾക്കുള്ള പാട്ടുകൾ വേണ്ടേ? അതിനുവേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാം, മെസ്സേജ് അയക്കാം ഈ വാർത്തകൾക്ക് ശേഷം കേട്ടോ. അപ്പൊ നമ്പർ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, 8281 50900. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 10 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മഴക്കെടുതി വിലയിരുത്താൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തരയോഗം ചേർന്നു. 480,614 വൈദ്യുതി കണക്ഷൻ തകരാറിലായെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് 73,024 കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും നിർത്തിവച്ചു.

വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ്

പാലക്കാട് ജില്ലയിൽ രണ്ട് ദിവസങ്ങളിലായി പെയ്ത മഴയിൽ 19 വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 20 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മംഗലം കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. കണ്ണൂർ ജില്ലയിൽ നിലവിൽ 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 655 പേരെ ക്യാമ്പുകളിൽ പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലയിൽ രണ്ട് വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. വിവിധ ജില്ലകളിൽ മഴ ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ സ്ഥിതിഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ അടിയന്തര ഓൺലൈൻ യോഗം ചേർന്നു. ആഭ്യന്തര റവന്യൂ മന്ത്രിമാരും ജില്ലകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടർമാരുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലകളിലെ മഴക്കെടുതി, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം, മുൻകരുതൽ നടപടികൾ, രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം എന്നിവ യോഗം പ്രധാനമായും വിലയിരുത്തുന്നുണ്ട്. മഴക്കെടുതി നേരിടാൻ ആവശ്യമായ കൂടുതൽ നിർദ്ദേശങ്ങൾ യോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകി. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടുപേർക്കായി തിരച്ചിൽ രാവിലെ പുനരാരംഭിച്ചു. പയ്യന്നൂർ മീന്തുള്ളിയിലെ തുരുത്തിൽ ഒറ്റപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുന്നതിനിടെ തിരുവനന്തപുരം സ്വദേശിയായ നീന്തൽ പരിശീലകൻ രാജേഷും ഇരിട്ടി കാഞ്ഞിരപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കൊട്ടംചുരത്തെ ഹനീഫയുമാണ് കാണാതായത്. കൊല്ലത്ത് കഴിഞ്ഞ ദിവസം മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ കന്യാകുമാരി സ്വദേശി അർജുന്റെ മൃതദേഹം തങ്കശ്ശേരി ഭാഗത്ത് കണ്ടെത്തി. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കാണാതായ ഗൌതത്തിന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹം പുത്തൻതുറ ഭാഗത്ത് കണ്ടതായി തൊഴിലാളികൾ അറിയിച്ചു. പത്തനംതിട്ട റാന്നി പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് അഴീക്കലിൽ നിന്ന് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 3 വള്ളങ്ങൾ അയച്ചു. കോഴിക്കോട് മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ജില്ലയിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 321 കുടുംബങ്ങളിലെ 862 പേരാണ് കഴിയുന്നത്. കുറ്റ്യാടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ സമീപവാസികളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിലങ്ങാട്ടെ ദുരിതാശ്വാസ ക്യാമ്പിൽ 35 കുടുംബങ്ങളിലേറെ പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുന്നു. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ റെഡ് അലർട്ട് തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇന്നലെ തുറന്ന രണ്ട് സ്പിൽവേ ഗേറ്റുകളും നിലവിൽ 0.25 അടി വീതം തുറന്നു. മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 28 കുടുംബങ്ങളെ 5 ക്യാമ്പുകളിലേക്ക് മാറ്റി. അടിയന്തരഘട്ടത്തിൽ ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറണമെന്നും അധികൃതർ അറിയിച്ചു. മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ വൻ മണ്ണിടിച്ചിൽ. മണ്ണ് പൂർണ്ണമായും റോഡിലേക്ക് ഇടിഞ്ഞുവീണു. നിലവിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു.

0: വീണ്ടും വെള്ളക്കെട്ട് അകപ്പെട്ടു തുടങ്ങി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയും നദികളുടെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നദികളുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങൾ
1: കളക്ടർ ചേതൻ കുമാർ മീണ ആവശ്യപ്പെട്ടു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നദികളുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ പുലർത്തണം.

0: കാലവർഷക്കെടുതിയിൽ വീടുകളുടെ തകർച്ച നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചതായി സണ്ണി ജോസഫ് വ്യക്തമാക്കി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്ന വിമർശനം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി പറഞ്ഞു. കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി നൽകുന്നതിന്റെ സംസ്ഥാനതല വിതരണ പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി സംഘടിപ്പിച്ചത്. യു ഡി എഫ് ഗവൺമെന്റ് അധികാരമേറ്റശേഷം എടുത്ത സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്നാണിതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. 50,000 റേഷൻ കാർഡുകളായിരുന്നു ലക്ഷ്യം, എന്നാൽ അത് 73,024 എത്തിയത് അഭിമാനകരമായ നേട്ടമാണെന്നും മന്ത്രി അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 വരെയും രാജ്യസഭ 2 വരെയും നിർത്തിവച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. അവകാശവാദം വ്യാജമാണെന്നും വൈറൽ വീഡിയോ പഴയതാണെന്നും PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. ഇത്തരം ഉള്ളടക്കത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് PIB ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വനിതാ ഗുസ്തിക്കാരെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ BJP നേതാവും ഗുസ്തി ഫെഡറേഷൻ മുൻ മേധാവിയുമായ ബ്രിജ് ഭൂഷൺ സിംഗിനെ ഡൽഹി കോടതി കുറ്റവിമുക്തനാക്കി. റൌസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് കുറ്റവിമുക്തനാക്കിയത്. കേസിലെ സഹപ്രതിയായ വിനോദ് തോമറിനെയും ജഡ്ജി കുറ്റവിമുക്തനാക്കി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ബീഹാറിലെ ബാനിപൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാട്ടിയ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ മാസം 30-നായിരുന്നു വോട്ടെടുപ്പ്. റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 7 CPIM പ്രവർത്തകർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 67 ദിവസമായി ഇവർ ജയിലിലായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംസ്ഥാന ഗവൺമെന്റും ജാമ്യം നൽകുന്നതിനെ ഹൈക്കോടതിയിൽ എതിർത്തെങ്കിലും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. പാലക്കാട് പോത്തുണ്ടിയിൽ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് സ്ത്രീ മരിച്ചു. നെല്ലിയാമ്പതി ഓറഞ്ച് ഫാമിലി ജീവനക്കാരി പുലയമ്പാറ സ്വദേശി N. ജയന്തിയാണ് മരിച്ചത്. നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് സമീപം അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ശബരിമലയിൽ തന്ത്രി ഖണ്ഡരൻ മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ രാവിലെ നിറപുത്തരി പൂജകൾ നടത്തി. പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. പമ്പ പരിസരത്ത് ശക്തമായ മഴ തുടരുകയാണ്. പമ്പ ത്രിവേണിയിൽ ജലനിരപ്പുയരുന്നു. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് പമ്പ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തി. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഇന്നും നാളെയുമായി കോഴിക്കോട്ട് ചേരും. പൊതുസമ്മേളനം ഉച്ചകഴിഞ്ഞ് ടൌൺഹാളിൽ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ പ്രതിനിധി സമ്മേളനം നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KG ജയരാജ് ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 43 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8,951 കേസുകളുടെ എണ്ണം 8,310 ഉയർന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 10 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മഴക്കെടുതി വിലയിരുത്താൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. 480,614 വൈദ്യുതി കണക്ഷൻ തകരാറിലായെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് 73,024 കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും നിർത്തിവച്ചു.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണ

0: ക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സമയം എത്രയായിട്ടുണ്ടെന്നറിയോ? സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ കൃത്യം 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ അഹല്യ. അങ്ങനെ ദേ വീണ്ടും നമ്മൾ ബാക്ക് ടു ട്രാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുകളിലേക്ക് പോവാൻ പോവാണല്ലേ. അടുത്ത പാട്ട് നോക്കാം. ആർക്ക് വേണ്ടിയാണ് അടുത്ത പാട്ട് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ അങ്ങ് ഇടുക്കിയിലേക്കാണ് ഈ ഒരു പാട്ട് പോകാൻ പോകുന്നത് കേട്ടോ. സഹദേവൻ ചേട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്, ഫ്രം ഇടുക്കി. ഓക്കെ, ചോദിച്ചിരിക്കുന്ന പാട്ട് മൈ ബോസ് എന്ന സിനിമയിലെ പാട്ടാണ്. നല്ലൊരു മൂവി അല്ലേ? കുറേ നമ്മൾ ചിരിച്ചൊരു സിനിമയാണ്. അതിൽ തന്നെ മനോഹരമായ കുട്ടനാടിന്റെ ഭംഗി കാണിക്കുന്ന, കുട്ടനാടിന്റെ ഭംഗിയെ പറയുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ദേ ആ പാട്ട് എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ കുറച്ച് ചിക് ചിക് ചിക് എന്ന് പറയുന്ന ഒരു പാട്ട് കൂടി ആയാലോ. യെസ്, വേറെ പാട്ടൊന്നുമല്ല, നിറം എന്ന സിനിമയിലെ എടാ, എത്ര എടാ എന്ന് വിളിക്കുന്ന ഒരു സിനിമയാലേ. അതിന് കുറെ ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് എന്റെ കോളേജും കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ കാണാൻ പറ്റും, ഞാൻ പഠിച്ച കോളേജൊക്കെ. അതുകൊണ്ട് ഭയങ്കര ഒരു ഒരു സംഭവമില്ലേ, ഓ ഇവിടെ ഇവിടെയാണ് അവരിരുന്നത്, ഇവിടെയാണ് കുഞ്ചാക്കോ ബോബൻ ഇരുന്നത്, ഇവിടെയാണ് ശാലിനി ഇരുന്നത് എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ കോളേജിൽ ഞങ്ങൾ ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോ നിറം എന്ന സിനിമയിലെ പാട്ട് ചോദിച്ചിരിക്കുന്നു ചെറുപ്പിളശ്ശേരിയിൽ നിന്നും സൗമ്യ ചേച്ചി. ഒരു ചിക് ചിക് ചിക് ചിറകിൽ ആ ഒരു പാട്ട്. യെസ്, അപ്പൊ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്ക് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. നമുക്ക് കേട്ടാലോ.

0: യെസ്, ശുക്രിയ. അതെ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുക്രിയ ഇരിക്കട്ടെ അല്ലെ. അപ്പൊ അതേ മനോഹരമായ ട്രാക്ക് ഒക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുണ്ട് ആരാ? ഞാനാ ഇല്ലയോ കേട്ടോ. ഓക്കെ, അപ്പൊ സമയം എത്ര ആയിട്ടുണ്ടെന്ന് അറിയോ? 12:53 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വൈറലായിട്ടുണ്ടായിരുന്ന ചാക്കോച്ചൻ്റെ ഒരു വീഡിയോ ഉണ്ട്. തുഫാന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് അതിന്റെ ക്ലിപ്സ് വളരെ വൈറലാണ്. അതായത് ഒരു കുഞ്ഞു മോം വന്നിട്ട് ചാക്കോച്ചനങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, ആ സ്നേഹമൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ അതിങ്ങനെ ആലോചിക്കുക, ഈ പാട്ടിൽ കണ്ട ആ ചാക്കോച്ചൻ ഇപ്പൊ കാണുന്ന ചാക്കോച്ചനും അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇവർക്കൊന്നും വയസ്സാകുന്നില്ലേ? ഒരു മാറ്റില്ല അല്ലെ. അതങ്ങനെയാണ്, നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മുടെ ബോഡിയിലും കാണും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതല്ല ഇവിടുത്തെ മാറ്റർ. ഇവിടുത്തെ മാറ്റർ എന്താ? പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോയാലോ? കുറച്ചധിക സമയമായിട്ട് ഞാനിങ്ങനെ പോസ്റ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയും നമുക്ക് നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ ആയില്ല.
0: ഗുഡ് ആഫ്റ്റർനൂൺ. ആ ഷൈബി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: സുഖമായിരിക്കുന്നു.
0: സുഖമായിരിക്കുന്നു. ഓക്കെ, മഴയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ?
1: മഴയുടെ ക്ഷീണമൊന്നും ഇല്ല. ഇന്നലെ കൊല്ലംകോടൊക്കെ പോയി തകർത്ത് പൊടിച്ചടിക്ക് വന്നേക്കല്ലേ.
0: ഏ, കൊല്ലംകോട്? ഇവിടെ ഇവിടെ ഞങ്ങൾ ഇന്നലെ കൊല്ലംകോട് പോകാൻ പ്ലാൻ ചെയ്തിട്ട് പറ്റിയില്ല. അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളൊരു സംഭവമൊക്കെ വന്നതുകൊണ്ട് നമ്മൾ അതിങ്ങനെ ഡ്രോപ്പ് ചെയ്തു. അതാണ് അതാണ്. പിന്നെ വെള്ളം, മഴ, അലേർട്ടൊക്കെ അല്ലേ, ജാഗ്രത പാലിച്ചു ഞങ്ങൾ. ഓക്കെ, അപ്പൊ ഷൈബി ചേട്ടാ പറഞ്ഞോളൂ, ഇനി ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് കേൾക്കേണ്ട പാട്ട് ഏതായാലും മഴയല്ലേ, നമ്മുടെ പുതുവെള്ളയും മഴ.
0: പുതുവെള്ളയും മഴ. ആ, മഴ വിത്ത് റൊമാൻസ്. ആഹാ, നല്ല കോമ്പിനേഷൻ ആണ്, ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണത് അല്ലേ.
1: ഓക്കെ,
0: ഈ പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: തീർച്ചയായിട്ടും. ഇത് എന്റെ പ്രിയ സ്നേഹിതൻ, ഞങ്ങളുടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ഗ്രൂപ്പിനെ എപ്പോഴും എന്താ പറയാ, ഈ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് നമ്മുടെ ദിനേശൻ. ആള് ബാംഗ്ലൂരാണ്, അപ്പൊ ഐ ടി ഫീൽഡായാലും എപ്പോഴും ഓൺലൈനിൽ ഉണ്ടാവും. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനൊരു മറുപടി കമന്റ് ആയിട്ട് എപ്പോഴും അവിടെ നമ്മുടെ കളം നിറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്.
0: ഭയങ്കര ആക്റ്റീവാണ്,
1: ഫുൾ ആക്റ്റീവാണ്. പിന്നെ ഒരു നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫണ്ടാണ്.
0: ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ ദിനേശേണ് വേണ്ടിയിട്ടാണ് ഈ പാട്ട്?
1: അതെ അതെ, തീർച്ചയായും.
0: അതെ, വല്ല സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണോ? അത് വെറുതെ എന്റെ ഫ്രണ്ടിന്റെ ഒരു പാട്ട്. അങ്ങനെയാണോ?
1: അങ്ങനെയൊന്നുമല്ല, അവന്റെ ബർത്ത്ഡേ ആണെന്ന്.
0: അപ്പൊ അത് പറയണ്ടേ?
1: അതാദ്യം പറഞ്ഞില്ല അല്ലേ.
0: ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒന്ന് വിഷ് ചെയ്യട്ടെ, ഷൈബി ചേട്ടന്റെ വളരെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ദിനേശ് ചേട്ടന് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒരുപാട് സ്നേഹത്തോടെ അറിയിക്കുന്നു കേട്ടോ. ഇങ്ങനെ എപ്പോഴും ഫ്രണ്ട്സിന്റെ ഇടയിൽ ആക്റ്റീവ് ആയിട്ട് എല്ലാവരും എല്ലാവരും ഹാപ്പി ആക്കി വെക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഒക്കെയും ഞാനൊന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ
1: ഓക്കെ
0: ഷൈബി ചേട്ടാ, അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ഷൈബി ചേട്ടനാണ്. ഷൈബി ചേട്ടന്റെ ഒറ്റ സുഹൃത്തായിട്ടുള്ള ദിനേശ് ചേട്ടന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പാട്ട് ചോദിച്ചിരിക്കുന്നത്. ബർത്ത്ഡേ ആന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ദിനേശ് ചേട്ടാ. അപ്പൊ എന്തായാലും റോജ എന്ന സിനിമയിലെ ആ പാട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഹായ് അഹല്യ ഒരു സോങ് വെച്ച് തരുമോ? തീർച്ചയായിട്ടും തരാലോ. മക്കളുടെ ഫേവറേറ്റ് സോങ് ആണ് മിന്നൽ വള. അവർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ പേര് ആദു, ഐഷു. ഓക്കെ, അപ്പൊ ആദുക്കുട്ടിയും ഐഷുക്കുട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട പാട്ട് ദേ ഇപ്പൊ വെച്ചുതരാം കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് വളാഞ്ചേരിയിൽ നിന്നും വിനയാണ്. ഓക്കെ, അപ്പോ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഉണ്ടല്ലോ നരിവേട്ട എന്ന സിനിമയിലെ മിന്നൽ വള, ആ പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടുകൾക്ക്. പള്ളി സനിങ്ങ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഡേ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെ ഇറ്റ്സ് മീ ആർഷേ ആയില്ല. അങ്ങനെ ദേ നമുക്ക് അടുത്ത പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. നോർമലി ഈ ഒരു മഴ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റസുകൾ ഇങ്ങനെ ഭരിക്കാറുള്ളൊരു പാട്ടാണ്. ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കാറുണ്ട്, എന്തേ വന്നില്ല, എന്തേ വന്നില്ല, എന്തേ നീ വൈകി എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പാട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അടുത്ത ദിവസം വരുന്ന സമയത്ത് ഈ പാട്ടൊന്ന് പ്ലേ ചെയ്യണം എന്ന് ഞാൻ വരെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരുന്നു. ഏതാ പാട്ടെന്നല്ലേ, ഒരു തമിഴ് ട്രാക്കാണ്, പയ്യ എന്ന സിനിമയിലെ അടട മഴട. അതന്നെ സംഭവം. 90s കിഡ്സ് ഒക്കെ മിക്കതും ഈ ഒരു പാട്ടും വെച്ച് മഴയത്ത് നനഞ്ഞ് ഡാൻസ് ഒക്കെ കളിച്ച് വീട്ടിൽ നിന്ന് അമ്മയുടെ അച്ഛൻ്റെ ഒന്ന് കടികിട്ടി. ആ കാര്യത്തിൽ ഞാൻ കുറച്ച് ലക്കാണ് കേട്ടോ. എനിക്ക് ഈ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്ന എൻ്റെ വീട്ടുകാരെന്നിങ്ങനെ പറയാറുണ്ട്, ഓ പോയി പഴയത്ത് കളിക്കൂ, പിള്ളേർ മഴയൊക്കെ കൊള്ളണം എന്ന് പറഞ്ഞ് വിടാറുണ്ട്. പക്ഷേ ആ സമയത്ത് കുറച്ച് സേഫായിരുന്നു. അങ്ങനെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പരിപാടിയൊക്കെ കാണിക്കാറ്. ഓക്കെ, അങ്ങനെ ഒരു പാട്ട്, 90s പ്രത്യേകിച്ച് ഗേൾസിൻ്റെ ഒക്കെ ഒരു എന്താ സ്വയം നമ്മൾ തമന്ന ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഡാൻസ് ഒക്കെ കളിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പൊ എന്തായാലും ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു അവസരം തന്ന അനശ്വരക്കുട്ടിയെ, ഓക്കെ, അനശ്വരയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ആ പാട്ട് മാത്രമല്ല, എനിക്കൊരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഒരു കോളിലേക്കും കൂടി പോവാ അല്ലേ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
4: ഹലോ,
3: സഹദേവ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖാണോ? അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പോട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ അല്ലേ. ഓക്കെ, ഇനി ഏത് പാട്ടാ വേണ്ടേ? മിഴിയോരം. യെസ്, നല്ലൊരു പാട്ടാ. ഓക്കെ, തീർച്ചയായിട്ടും വെച്ചോരാട്ടോ. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് സേഫ് ആയിട്ടിരിക്കാം. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് സഹദേവൻ ചേട്ടനായിരുന്നു, എളപ്പുള്ളയിൽ നിന്നും. ഓക്കെ, മിഴിയോരം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് കൂടി ഇതേ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
2: യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്ര വേഗമാണല്ലോ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഒരു 1 അവർ ടൈമൊക്കെ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എക്സ്ട്രാ ഒരു 18 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നേ അല്ലേ. സമയം ഇങ്ങനെ വേഗം വേഗം വേഗം നീ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വേഗം അടുത്ത പാട്ടിലേക്ക് പോവാം. യെസ്, അടുത്ത പാട്ട് ദേ വരാൻ പോവാണ്. ആദ്യം എന്ന മൂവിയിലെ പാട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ. സുധീഷേട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. എന്നെ കൊഞ്ച കൊഞ്ച ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്കാണ്. ഒരു മഴപ്പാട്ട് അങ്ങനെ പറയാല്ലേ. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മഴയും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അതെ, അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സുധീഷേനു വേണ്ടിയിട്ട് ഈ ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ജ്വാജ്വലാണ്. സേതുപതി എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹേ മാമ. ഓക്കെ, അപ്പോൾ ജ്വാജ്വലിന് വേണ്ടിയിട്ട് ആ ഒരു ട്രാക്ക് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് വിത്ത് ബി ആർ ജെ ആയില്യ. അങ്ങനത്തെ ഈ സമയം നോക്കുമ്പോൾ ഒരു മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റഡി ആ ക്ലോക്കിൽ. നമുക്ക് അടുത്തൊരു കോളറും എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത് ആരാ?
1: ഞാൻ രാജീവാണ്, പാലക്കാട്.
0: ആഹാ, അവിടെ റേഡിയോ അങ്ങനെ പ്ലേ ചെയ്ത് നല്ല ശബ്ദത്തിൽ വെച്ചിരിക്കല്ലേ. ഹലോ, ആ ശബ്ദം ഒന്ന് കുറയ്ക്കോ, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കോ, ഫോണിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കോ. കുറച്ച്. ഓക്കെ, അപ്പൊ രാജീവേട്ടാ പറഞ്ഞോളൂ, ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ പറഞ്ഞില്ലേ,
0: ഏ ഓട്ടോയിലെ പാട്ട്. ഓക്കെ, സുധി മീനുക്കുട്ടി ആണോ? ഓക്കെ, അപ്പൊ രാജീവേണ്ണ വേണ്ടി ഞാൻ ആ ഒരു പാട്ട് വെച്ചുതരാം കേട്ടോ. സ്പെഷ്യൽ ഡെഡിക്കേഷൻ വല്ലതുണ്ടോ?
1: പിന്നെ എന്റെ മകൾക്കും എന്റെ ഭാര്യയ്ക്കും വേണ്ടിട്ട്.
0: ഓക്കെ, അപ്പ മകൾക്കും ഭാര്യയ്ക്കൊക്കെ വേണ്ടിട്ട് എന്തായാലും ഏ ഓട്ടോ എന്ന സിനിമയിലെ പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ ഇപ്പൊ അങ്ങ് വരും കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ വിളിച്ചത് രാജീവേട്ടനാണ് കേട്ടോ. ഏ ഓട്ടോ എന്ന സിനിമയിലെ പാട്ട് അല്ലേ സുധീ മീനുക്കുട്ടി? എന്താ രസം കേൾക്കാൻ വേണ്ടിട്ട് അല്ലേ. അപ്പൊ എന്തായാലും ആ പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ദേ മറ്റൊരു പാട്ട് വരാൻ പോവാണ്, ഒരു പൈങ്കിളിയ പാട്ട്. അതും പൈങ്കിളി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മലയാളി പൈങ്കിളി ഒന്നുമല്ല, അങ്ങ് തെങ്കാശിയിലുള്ള ഒരു പൈങ്കിളി. യെസ്, തെങ്കാശി പാട്ടം എന്ന സിനിമയിലെ പാട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ. എന്റെ തെങ്കാശി പൈങ്കിളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്. ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നു അഞ്ജലി. അഞ്ജലിക്ക് വേണ്ടിയിട്ട് ദേ ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി. സിദ് ബഹൻ എൻജോയ്. തക്കടത്തക്ക് തരികടത്തക്ക് തൊങ്ക തങ്കടത്തക്ക് തരികടത്തക്ക് തക്കടത്തക്ക് തരികടത്തക്ക് തൊങ്ക തങ്കടത്തക്ക് തരികടത്തക്ക് തത്തക്കടത്തക്ക് തും തത്തക്കടത്തക്ക് തത്തക്കടത്തക്ക് തും തത്തക്കടത്തക്ക് തത്തക്കടത്തക്ക് തും തത്തക്കടത്തക്ക് തും തത്തക്കടത്തക്ക് തത്തക്കടത്തക്ക് തും തത്തക്കടത്തക്ക് തും തത്തക്കടത്തക്ക് തും തത്തക്കടത്തക്ക് തും തത്തക്കടത്തക്ക് തും തത്തക്കടത്തക്ക് തും തത്തക്കടത്തക്ക് തും തത്തക്കടത്തക്ക് തും തത

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് എത്ര സമയമായിട്ടുണ്ട്? 39 മിനിറ്റിലേക്ക് ദേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് സൂചി അല്ലേ? വേഗം വേഗം ഈ സമയം പോകുമ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത പാട്ടിലേക്ക് ഒറ്റയ്ക്ക് അങ്ങ് പോകണ്ട, ഒരാളെയും കൂടെ അങ്ങനെ കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഒരു കോളർ നമുക്ക് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ,
1: ഞാൻ വല്ലടിന്ന് അമ്മയെ കുട്ടിയാണ്.
0: അമ്മയെ കുട്ടിയാണ്? അമ്മയെ കുട്ടി സുഖാണോ?
1: ആ സുഖാണ്,
0: സുഖാണ്. അമ്മയെ കുട്ടിക്ക് ഇനി ഏത് പാട്ടാ വേണ്ടേ?
1: 3-ാം പക്കം സിനിമയിലെ താമരക്കിളി പാടുന്ന പാട്ട്.
0: ആ, 3-ാം പക്കം സിനിമയെ കണ്ടിട്ടുണ്ടോ?
1: ആ.
0: ഇഷ്ടായോ എന്നിട്ട്?
1: ആ.
0: ഇഷ്ടായത് കൊണ്ടല്ലേ ചേച്ചി ഞാൻ പാട്ട് ചോദിച്ചേ അല്ലേ?
1: അതെ
0: അതെ. ഓക്കെ ചക്കറി, പാട്ട് വെച്ചുതരാട്ടോ. ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
1: എന്റെ അച്ഛനും അമ്മയ്ക്കും.
0: ഓക്കെ, അപ്പൊ അമ്മയെ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിട്ട് താമരക്കിളി പാടുന്ന പാട്ട് തന്നെ കൊടുക്കാം അല്ലേ? ആ, ഓക്കെ
1: ഓക്കെ
0: ഓക്കെ. എടാ ചക്കരെ, പാട്ട് വെക്കാട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് വിളിച്ചത് അമ്മയെ കുട്ടിയാണ്, താമരക്കിളി പാടുന്നു, 3-ാം പക്കം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ആ ഒരു പാട്ട് എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 1 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി ഇന്നത്തെ പാട്ടുകളുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജേ ആയില്യ. അങ്ങനെ പതിയെ ഇന്നത്തെ പാട്ടുകളും വർത്തമാനമൊക്കെ അവസാനിപ്പിച്ച് എനിക്ക് പോകേണ്ട സമയത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ ഇന്നും പോകുന്നതിന് മുൻപായിട്ട് ഒരു 3 പാട്ട് തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ പാട്ട് ആർക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, സുചിത്ര ചേച്ചിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. എന്റെ ചേച്ചിയുടെ മക്കളായിട്ടുള്ള ജോമിക്കുട്ടനും സരുണിനും വേണ്ടിയിട്ട് സോനാ സോനാ നീ 1 നമ്പർ എന്ന പാട്ട് വെക്കാൻ പോകുന്നതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും വെച്ചുതരാം കേട്ടോ. ഒപ്പം തന്നെ മറ്റൊരു പാട്ട് വരുന്നുണ്ട്. മറ്റൊരു പാട്ട് രാജേഷ് ശില്പി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നു മാധവൻ ചേട്ടൻ. അപ്പൊ മാധവൻ ചേട്ടന് വേണ്ടിയിട്ട് ആ പാട്ടും, കൂടാതെ ഉണരൂ വേഗം നീ, ഓ സൂപ്പർ ഹിറ്റ് സോങ്, മൂടൽ മഞ്ഞ അല്ലെ, പഴയൊരു മൂവിയാണ് മൂടൽ മഞ്ഞ എന്ന സിനിമയിലെ പാട്ടാണ്. ആ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ജോസ് മാഷാണ്. അപ്പൊ മാഷിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 പാട്ടുകൾ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും പാട്ടൊക്കെ കേൾക്കുക, എൻജോയ് ചെയ്യുക, അതിനുപരിയായിട്ട് സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് till then it's me RJ Ailya signing off. Keep on listening Ahalya from 90.4 KTK to Kootukooda.

0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: മലയാളികളുടെ മനസ്സിൽ എന്നും മധുരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം, അതാണ് ഉണ്ണിമേനോൻ. ലാളിത്യവും ഭാവസാന്ദ്രതയും ഒത്തുചേർന്ന അദ്ദേഹത്തിന്റെ ആലാപനം തലമുറകൾ കടന്നും സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുണ്ട്. 1980s പിന്നണി ഗായകനായി തുടക്കം കുറിച്ച ഉണ്ണിമേനോൻ മലയാളത്തിനൊപ്പം തമിഴിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചു. മൃദുലമായ ശബ്ദം വികാരങ്ങളെ അതേ തീവ്രതയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള കഴിവുമാണ് ഉണ്ണിമേനോനെ വ്യത്യസ്തമാക്കുന്നത്. സംഗീത ലോകത്ത് തന്റേതായ ഒരിടം നേടിയ ഈ ഗായകന്റെ ഗാനങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ആദ്യത്തെ ഗാനം ONV കുറിപ്പ് വരികൾ എഴുതി ശ്യാം സംഗീതം നൽകിയ അക്ഷരങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ തൊഴുതുമടങ്ങും എന്ന പാട്ടാണ്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

ചെന്നൈയിലുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റെക്കോർഡിങ്സ് കാണാൻ പോയ ഒരു ചെറുപ്പക്കാരൻ. ഉണ്ണി മേനോൻ എന്ന ഗായകനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു ഗായകനാകണം എന്ന് പ്രതീക്ഷിച്ച് റെക്കോർഡിങ്ങുകൾ കാണാൻ പോയ ഒരാളല്ല. എന്നാൽ എവിടെയോ വെച്ച് താനൊരു നല്ല ഗായകനാണെന്ന് തിരിച്ചറിയുകയും കിട്ടിയ അവസരങ്ങൾ നല്ലതുപോലെ പാടാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു സാധാരണ വ്യക്തി, പക്ഷേ അസാമാന്യമായ കഴിവുള്ള ഒരു കലാകാരൻ. അദ്ദേഹം ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ട് ഒരു തമിഴ് സിനിമയായിരുന്നു. പക്ഷേ ആ സിനിമ പുറത്തു വന്നില്ല. അമുതും തേനും എന്നായിരുന്നു ആ സിനിമ, പക്ഷേ റിലീസായില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രിയമാണ തോഴി എന്ന സിനിമയിൽ നിന്ന് പാ വിജയ് വരികൾ എഴുതി രാജ്കുമാർ കമ്പോസ് ചെയ്ത പെണ്ണേനിയും പെണ്ണ എന്ന പാട്ടാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ചെന്നൈയിലെ ജോലിക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ റെക്കോർഡിങ്ങുകൾ കാണാൻ പോവുകയും അന്ന് ഒരുപാട് ഇതിഹാസങ്ങൾ നേരിട്ട് റെക്കോർഡ് ചെയ്യുന്നതും കണ്ടിരുന്നൊരു സമയം. പിന്നീട് തനിക്കും പാടണം എന്ന ഒരു മോഹം വരികയും പാട്ടുകൾ പാടാൻ അവസരങ്ങൾ വരികയും അന്ന് തുച്ഛമായ വരുമാനം 200 രൂപയ്ക്കാണ് ഒരു പാട്ട് പാടിയാൽ കിട്ടുന്നത്. പക്ഷെ ഏറ്റവും സന്തോഷത്തോടുകൂടി റെക്കോർഡിങ്ങിലൂടെ തൻ്റെ സൗണ്ട്, തൻ്റെ ശബ്ദം പുറത്ത് കേൾക്കുന്നത് കേട്ട് ആസ്വദിച്ചിരുന്നൊരു കലാകാരൻ. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകളുടെ ഭാഗമായെങ്കിലും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉണ്ണിമേനോൻ തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള, പ്രഭാവർമ്മയുടെ വരികളിലൂടെ വന്നിട്ടുള്ള സ്ഥിതി എന്ന സിനിമയിലെ പാട്ടാണ് ഒരു ചെമ്പനീർ പൂവം. ഏതൊരു സ്റ്റേജ് ഷോയിൽ പോയാലും അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും പാടാൻ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ്. ഈ പാട്ടില്ലാതെ നമ്മളിങ്ങനെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കടന്നു പോകും അല്ലേ? പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

തമിഴ് സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം പാട്ട് റെക്കോർഡ് ചെയ്തതെങ്കിലും മലയാള സിനിമയിലേക്ക് വരുന്നത് ശ്യാം എന്ന സംഗീത സംവിധായകനിലൂടെയാണ്. ഉണ്ണി മേനോൻ എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ പാട്ട് ദാസേട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്കാണ് മഞ്ഞേ വാ കുളിരലമാല എന്ന പാട്ട്. ഈ പാട്ട് പാടി മലയാള സിനിമയ്ക്ക് ഈ ശബ്ദത്തെ പരിചയപ്പെടുത്തി കൊടുത്തത് ശ്യാം എന്ന സംഗീത സംവിധായകനാണ്. പിന്നീട് അങ്ങോട്ട് നിരവധി അവസരങ്ങൾ, നിരവധി പാട്ടുകൾ, നിരവധി സ്റ്റേജ് ഷോസ്. എനിക്ക് തോന്നുന്നു ഉണ്ണിമേനോൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളതും ശ്യാം എന്ന സംഗീത സംവിധായകന് വേണ്ടി തന്നെയായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാടുവാഴികൾ എന്ന സിനിമയിൽ ഷിബു ചക്രവർത്തി വരികൾ എഴുതിയ രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ഈ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒരു പാട്ട് പുറത്തു വരിക, സ്വന്തം പേരിൽ ഒരു പാട്ട് പുറത്തു വരിക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഉണ്ണി മേനോൻ എന്ന ഗായകന്റെ പേരിൽ പുറത്തു വന്ന മൂന്ന് പാട്ടുകൾ, അതും ഒരേ സിനിമയിൽ, കടത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി മൂന്ന് പാട്ടുകൾ ഒരേ ദിവസം റെക്കോർഡ് ചെയ്ത പാട്ടുകൾ പുറത്തു വരുന്ന ആ ദിവസം, അത് വാക്കുകളിലൂടെ ചിലപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമായിരിക്കും. അങ്ങനെ മലയാള സിനിമയിലേക്ക് ഈ ശബ്ദം എത്തുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്ത ഈ സിനിമ കാണാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് തൃശ്ശൂർ വന്ന് സിനിമ കണ്ടിരുന്ന പല ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ശ്യാം കമ്പോസ് ചെയ്ത് ബിച്ചു തിരുമല വരികൾ എഴുതിയിട്ടുള്ള കടത്ത് എന്ന സിനിമയിലെ ഓളങ്ങൾ താളം തല്ലുമ്പോൾ എന്ന പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര ഓൺ അഹല്യ FM.

0: പോയോ.
1: റെക്കോർഡിങ്ങുകൾ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ റെക്കോർഡിങ്ങുകൾ കണ്ട് താനും ഒരു പാട്ട് പാടാൻ ഒരുങ്ങുന്നു. ആ സമയങ്ങളിൽ തന്റെ കൂടെ പാടിയിരുന്ന പലരിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. പണ്ടത്തെ റെക്കോർഡിങ്ങുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാൾ ഒരു പ്രാവശ്യം പാടുന്നു, വേറൊരു സമയത്ത് മറ്റൊരാൾ വരുന്നു, പിന്നെ ഓർക്കസ്ട്ര, അങ്ങനെയൊന്നുമല്ല, എല്ലാം ഒരുമിച്ചാണ് വിത്ത് ലൈവ്. അതായത് ലൈവായിട്ട് പാടുന്നു, ലൈവായിട്ട് ഓർക്കസ്ട്ര, രണ്ടുപേര് ഡ്യുവറ്റ് ആണെങ്കിലും ഒരുമിച്ച് നിന്ന് പാടുന്നു. അങ്ങനെ വാണി ജയറാം എന്ന സംഗീത പ്രതിഭയ്ക്കൊപ്പം പാടിയ ഒരു പാട്ടാണ് വളക്കിലുക്കം ഒരു വളക്കിലുക്കം. യെസ്, മുന്നേറ്റം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ശ്യാം കമ്പോസ് ചെയ്ത ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണി മേനോൻ എന്ന ഗായകനെ പറ്റിയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഉണ്ണിമേനോൻ എന്ന ഗായകനെ ഞെട്ടിച്ചൊരു ഗായിക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ് ജാനകിയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ കോ സിംഗേഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റി എന്ന വലിയ അഭിമാനത്തോടുകൂടി പറയുന്ന അദ്ദേഹത്തിന്, ജാനകി എന്ന ഗായികയെ കാണുമ്പോൾ കയ്യോ തലയോ ഒന്നും അനങ്ങാതെ ആ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ കൊണ്ട് എത്ര വികാരങ്ങളെയാണ് ഈസിയായി ജാനകി അമ്മ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു ഒരു ഗായകനാണ് ഉണ്ണിമേനോൻ. ഒരു പാട്ട് കിട്ടുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ ട്യൂൺ, അത് സ്ക്രീനിൽ വന്നാൽ ആ നായകനോ നായികയോ എങ്ങനെയായിരിക്കും പാടുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു കോ സിംഗറിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എല്ലാം മനസ്സിലാക്കി പോളിഷ് ചെയ്തെടുത്ത ഒരു ഗായകനാണ് ഉണ്ണിമേനോൻ. എന്തായാലും ഇവർ രണ്ടുപേരും ചേർന്ന്, എസ് എസ് ജാനകിയും അതുപോലെ തന്നെ ഉണ്ണിമേനോനും ചേർന്ന് പാടിയ ജോഡി എന്ന സിനിമയിൽ വൈരമുത്തു വരികൾ എഴുതിയ നല്ലൊരു പാട്ടാണ് കാതൽ കടിതം എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീറോ ആണ് അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഏതൊരു ഗായകനും ഗായികയ്ക്കും പേടിയുള്ള കാര്യമാണ് ഇളയരാജ എന്ന സംഗീത സംവിധായകന്റെ ഒരു കോള് വന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ ചങ്കിടിപ്പോടെ തന്നെയാണ് ഉണ്ണി മേനോൻ എന്ന ഗായകനും ആ ഒരു അവസരത്തെ ആദ്യം കേട്ടപ്പോൾ ഞെട്ടലോട് കൂടി തിരിച്ചറിഞ്ഞത്. ഇളയരാജ പണ്ടത്തെ റെക്കോർഡിങ്ങുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇളയരാജ സർ എല്ലാ റെക്കോർഡിങ്ങുകളും അദ്ദേഹം തന്നെയാണ് കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം ഒരു പാട്ട് പാടാന്ന് പറയുന്നത് പേടിയോടുകൂടി തന്നെ നോക്കി, ഞാൻ വേണമെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറയും. അല്ല അല്ല അല്ല, വളരെ പെട്ടെന്ന് നടത്തേണ്ട ഒരു റെക്കോർഡിംഗ് ആണെന്ന് പറഞ്ഞ് ഉണ്ണി മേനോൻ ആ റെക്കോർഡിങ്ങിന് വേണ്ടി പോകുന്നതും, അങ്ങനെ ആദ്യത്തെ പാട്ട് പൊന്മാനേ കോവം യേനോ എന്ന് പറഞ്ഞ പാട്ടാണ്. ഒരു കൈദിയൻ ഡയറി എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികൾ എഴുതി ഇളയരാജ സംഗീതം നൽകിയ ഈ പാട്ടാണ് ഇളയരാജയ്ക്ക് വേണ്ടി ആദ്യമായി ഉണ്ണിമേനോൻ പാടുന്ന പാട്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണാഹല്യ FM ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നമുക്ക് തിരിച്ചു വരാം.

ഉണ്ണിമേനോൻ എന്ന ഗായകന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായ ഒരു ഫോൺ കോൾ ആയിരുന്നു ഒരു ദിവസം 11 മണിക്ക് വന്ന കോള്. സാധാരണ നേരത്തെ ഉറങ്ങുന്ന ആളാണെങ്കിലും അന്നത്തെ ആ കോൾ അറ്റൻഡ് ചെയ്യുകയും കോളിന്റെ മറ്റേ അറ്റത്ത് ദിലീപ് എന്നൊരു സംഗീത സംവിധായകനായിരുന്നു. യെസ്, ദ വൺ ആൻഡ് ഓൺലി എ ആർ റഹ്മാൻ. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് പാടിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഉണ്ണിമേനോൻ ആ ഒരു ക്ഷണം സ്വീകരിക്കുകയും ആ പാട്ട് പോയി പാടുകയും ചെയ്യുന്നു. അന്ന് റോജ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എ ആർ റഹ്മാൻ ഉണ്ണിമേനോനും അതുപോലെ തന്നെ സുജാതയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടിന് വേണ്ടി വിളിക്കുന്നത്. ആ കോളാണ് എനിക്ക് തോന്നുന്നു തമിഴ് സിനിമാ ലോകത്ത് ഉണ്ണിമേനോന്റെ ശബ്ദം രജിസ്റ്റർ ചെയ്യുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും എത്ര തലമുറകൾക്ക് ശേഷവും ഈ പാട്ട് ഇവിടെ നിലനിൽക്കുന്നത് ഈ ശബ്ദങ്ങളിലൂടെ തന്നെയാണ്. സുജാതയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ റോജ എന്ന സിനിമയിലെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

പാട്ട് പാടുക മാത്രമല്ല, ഒരു ഗായകൻ എന്ന നിലയിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ കൂടി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടുകയും ഓടി നടന്ന് പാടുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഉണ്ണിമേനോൻ എന്ന ഗായകനും. ഒരു ദിവസം 15 പാട്ടുകൾ, ഭക്തി ഗാനങ്ങൾ ഒരു 15 വരെ പാടിയ ദിവസങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഷോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരു നോക്കു കാണാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്യാം കമ്പോസ് ചെയ്ത, ചുനക്കൽ രാമൻകുട്ടി വരികൾ എഴുതിയ, ചിത്രയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ സോങ്, ചന്ദനക്കുറിയുമായി എന്ന പാട്ട്. അങ്ങനെ ഇന്നത്തെ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ഏകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിയുടെ തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ, ഇത് കൊള്ളാം. പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണ്? ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
4: Dr. Ahalya, let's talk about health.
5: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന, ഇന്നത്തെ കാലത്ത് ജോലിക്ക് പോകുന്ന എല്ലാ അമ്മമാരും പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ നിർബന്ധമായും കേട്ടിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതാണ് അമ്മമാരുടെ തൊഴിൽ സാഹചര്യം വഴി കുട്ടികൾക്ക് വരുന്ന ഇൻഫെക്ഷൻ, മദേഴ്സ് വർക്ക് എക്സ്പോഷർ ആൻഡ് ക്രോസ് ഇൻഫെക്ഷൻ ടു ദെയർ ചിൽഡ്രൻസ്. ഇപ്പം മനസ്സിലായില്ലേ, ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം വീടുകളിലും അമ്മമാർ ജോലിക്ക് പോകുന്നവരാ, ശരിയല്ലേ? ചിലർ ഹോസ്പിറ്റലുകളിലെ നഴ്സുമാരോ ഡോക്ടർമാരോ ആയിരിക്കാം, ചിലർ സ്കൂളിലെ ടീച്ചർമാരായിരിക്കാം, ചിലർ ബാങ്കുകളിലോ IT കമ്പനിയിലോ ഒക്കെ ആയിരിക്കാം ജോലി ചെയ്യുന്നത്. നമ്മൾ പുറത്തു പോയി പലതരത്തിലുള്ള ആളുകളുമായി ഇടപഴകി തിരികെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങളിലോ അല്ലെങ്കിൽ കൈകളിലോ ഒക്കെ ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാവും. ഈ ബാക്ടീരിയം, വൈറസ് ഒക്കെ നല്ലപോലെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ രോഗാണുക്കളെല്ലാം കൂടെ നമ്മളിൽ നിന്ന് അറിയാതെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളിലേക്ക് പകരുന്നതിനെയാണ് നമ്മൾ ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വലിയ രീതിയിൽ തന്നെ ബോധവാന്മാരാകേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ എന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതിനു മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യ, കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുതേ, അഹല്യ എഫ്എം 90.4 കേട്ടോ. ബ്രേക്കിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അമ്മമാരുടെ ജോലിസ്ഥലത്തെ അന്തരീക്ഷം കുഞ്ഞുങ്ങളെ ബാധിക്കുന്നതിനെ കുറിച്ച്. ശരിയല്ലേ? എല്ലാ തൊഴിൽ സാഹചര്യങ്ങളും ഒരുപോലെയല്ല, അതാദ്യം മനസ്സിലാക്കണം. ചില തൊഴിലുകളിൽ രോഗങ്ങൾ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഹെൽത്ത് കെയർ രംഗത്ത്, അതായത് ഹോസ്പിറ്റൽസിലും ക്ലിനിക്സിലും ൊക്കെ ജോലി ചെയ്യുന്ന അമ്മമാർ ദിവസവും ഒരുപാട് രോഗികളുമായിട്ട് ഇടപഴകുന്നുണ്ട്. ശരിയല്ലേ? അവിടെയുള്ള വായുവിലും പ്രതലങ്ങളിലും ഒക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്കൂളുകളിലോ ഡേ കെയറുകളിലോ ഒക്കെ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് അവിടെ ഒരു കുഞ്ഞിന് ജലദോഷമോ പനിയോ ഉണ്ടെങ്കിൽ അതുവഴി ടീച്ചർമാർക്കും അവരിലൂടെ വീട്ടിലെ കുഞ്ഞുങ്ങളിലേക്കും ഇതെത്താം പെട്ടെന്ന് തന്നെ. ഇനി ഇതൊന്നുമല്ലെങ്കിൽ പോലും, നമ്മൾ ദിവസവും ബസ്സിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ, ഈ പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈകളിലും ബാഗിലും ഒക്കെ അണുക്കൾ പറ്റി പിടിക്കാൻ വളരെ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വലിയവരെക്കാളും ഇമ്മ്യൂണിറ്റി പവർ കുറവാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളെ പെട്ടെന്ന് തന്നെ ബാധിക്കും. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ പുറത്തു നിന്ന് വരുന്ന രോഗാണുക്കൾ കുഞ്ഞുങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞു നിർത്തിയത്. ഇങ്ങനെ പടരുന്ന അണുക്കൾ കാരണം കുട്ടികളിൽ സാധാരണയായി എന്തൊക്കെ അസുഖങ്ങളാണ് വരാറുള്ളതെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു വയ്ക്കണം. ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നത് ശ്വാസകോശ സംബന്ധമായ, അതായത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ്. വേറൊന്നല്ല, വിട്ടുമാറാത്ത ജലദോഷം, ചുമ, തൊണ്ടവേദന, വൈറൽ പനി, ടോൺസിലൈറ്റിസ് ഇവയൊക്കെ. ഇവ കൂടാതെ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് അഥവാ വയറിളക്കം, ഛർദി, പിന്നെ വയറിലുണ്ടാകുന്ന അണുബാധയൊക്കെ കുട്ടികളിൽ കൂടുതലായിട്ട് വരാം. അമ്മമാർ പുറത്തു നിന്ന് വരുമ്പോൾ കൈകൾ കൃത്യമായി കഴുകാതെ കുഞ്ഞിന് ആഹാരം എടുത്ത് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞിനെ തൊടുമ്പോഴോ ആണ് ഇത് സംഭവിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ചർമ്മത്തിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസും കുഞ്ഞുങ്ങളിലേക്ക് പെട്ടെന്ന് പകരാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ ഇടയ്ക്കിടെ ഇങ്ങനെ അസുഖം ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മമാരുടെ ഈ ഒരു ഔട്ട്ഡോർ എക്സ്പോഷറാണ് ഇതിന് കാരണം. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പറയാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുതേ, അഹല്യ എഫ്എം 90.4 കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന അമ്മമാർ കുഞ്ഞിൻ്റെ സുരക്ഷയ്ക്കായി നിർബന്ധമായും പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഇതിനെ നമുക്ക് തൽക്കാലം ഹോമിംഗ് പ്രോട്ടോക്കോൾ എന്ന് വിളിക്കാം. പല അമ്മമാരും ജോലി കഴിഞ്ഞ് കയറി വന്ന ഉടനെ തന്നെ ആ സ്നേഹം കാരണം കുഞ്ഞിനെ ഓടിച്ചെന്നെടുക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്, ശരിയല്ലേ? അത് കാണാൻ നല്ലതാണെങ്കിലും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല എന്ന് മനസ്സിലാക്കണം. ജോലി കഴിഞ്ഞ് വീട്ടിൽ കയറിയ ഉടൻ തന്നെ രോഗാണുക്കൾ നിറഞ്ഞ നിങ്ങളുടെ മൊബൈൽ ഫോണും ബാഗും കുഞ്ഞുങ്ങൾക്ക് കൈയെത്താത്ത ഒരു സുരക്ഷിത സ്ഥാനത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നേരെ ബാത്റൂമിൽ പോയി കൈകാലുകൾ സോപ്പിട്ട് നന്നായി കഴുകുകയോ അല്ലെങ്കിൽ ഒരു കുളി പാസാക്കുകയോ ചെയ്യുക. വസ്ത്രങ്ങൾ മാറി അലക്കാനുള്ള ബാസ്ക്കറ്റിലിടുക. അതിനുശേഷം മാത്രം സ്വന്തം കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവുകയും അവരെ എടുക്കുകയും ചെയ്യുക. അതുമാത്രം ചെയ്താൽ മതി, ഈ ഒരു ശീലം മാത്രം മതി, പകുതിയിലധികം ഇൻഫെക്ഷൻസ് തടയാൻ പറ്റും. ഇങ്ങനെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാതിരിക്കാൻ ഈ പറഞ്ഞ ശുചിത്വം ശീലമാക്കിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാക്കിയാൽ അത് ക്രോസ് ഇൻഫെക്ഷൻസ് തടയാൻ വളരെ സഹായിക്കുന്ന ഒന്നാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അവർ കിടക്കുന്ന ഇടങ്ങളും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. കുട്ടികൾക്ക് നല്ല പോഷകാഹാരങ്ങൾ നൽകി അവരുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും ശ്രമിക്കുക. അല്പം ജാഗ്രത ഉണ്ടെങ്കിൽ നമുക്ക് ജോലിയിലും കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും ഒരുപോലെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡോക്ടർ അഹല്യയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ എഫ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star B&CAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
5: 360 degree.
6: ഹലോ ഡിയർ ലിസണേഴ്സ്, വെൽക്കം ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ദേ ആയില്ല എന്നത്തെയും പോലെ 360 ഡിഗ്രിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ നമുക്ക് ഇന്നത്തെ ടിപ്സിലേക്കും ട്രിക്സിലേക്കും ഒട്ടും സമയം കളയാതെ അങ്ങ് പോയാലോ. എന്താണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം ഇന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റായ ആൽബർട്ട് മെഹ്റാബിയന്റെ പഠനം അനുസരിച്ച് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആശയവിനിമയത്തിന്റെ വെറും 7% മാത്രമാണ് ഈ വേർഡ്സിലൂടെ, വാക്കുകളിലൂടെ നടക്കാറ്. ബാക്കി 93 എവിടെ പോയി? ബാക്കി 93% ഉണ്ടല്ലോ നമ്മുടെ സ്വരം, ടോൺ ഓഫ് വോയിസിലെ, അതുപോലെ തന്നെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജ്, ഈ രണ്ട് കാര്യത്തിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയാറട്ടോ. അതായത് നമ്മളൊന്നും പറയുന്നില്ലെങ്കിലും നമ്മുടെ നിൽപ്പ്, നമ്മൾ നടക്കുന്ന രീതി, കണ്ണുകളുടെ നോട്ടം, കൈകളുടെ ചലനം എന്നിവയൊക്കെ നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരോട് ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവാണ് നിങ്ങൾ. ഒരു ഇൻ്റർവ്യൂവിൽ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ ആളുകളെ കാണുമ്പോൾ ആളുകളിൽ പെട്ടെന്നൊരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മുടെ ഈ ഒരു ബോഡി ലാംഗ്വേജ് സഹായിക്കും ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, യെസ്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സിലെ വികാരങ്ങൾ എങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം, ഇതിനുള്ള FBI ലെവൽ ബോഡി ലാംഗ്വേജ് ഹാക്കുകളാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രി വരെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുൻപായിട്ട് എനിക്കൊരു പാട്ട് കേൾക്കണം. എനിക്ക് മാത്രമല്ല, നമുക്ക് പാട്ട് കേൾക്കണ്ടേ? യെസ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് നല്ലൊരു പാട്ട് കേൾക്കാം. ആ ഒരു പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Yes, welcome back to 360 degree. എന്താണ് ഈ 7, 38, 55 റൂം? അറിയോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെ ഇറ്റ്സ് മീ ആർ ജെ അയ്യ. ഈ ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മനോഹരമായ ഒരു മനഃശാസ്ത്രം, ആ മനഃശാസ്ത്രമാണിത്. അതായത് 7 എന്നുദ്ദേശിക്കുന്നത് 7% ഓഫ് വേർഡ്സ് ആണ് നമ്മൾ സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്ന വാക്കുകളെ. ഇനി 38%, അതെന്താ? 38% എന്ന് ഉദ്ദേശിക്കുന്നത് വോയിസ് ടോണിനെയാണ്, നമ്മുടെ ശബ്ദത്തിന്റെ ഗാംഭീര്യം, വേഗത, ശബ്ദവ്യതിയാനം, അതിനെയാണ്. ഇനി 55% എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ബോഡി ലാംഗ്വേജിനെയാണ്. അതായത് ഇപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷനുകൾ, പോസ്റ്റർ, ഐ കോൺടാക്ട്, ആ കാര്യമൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചാലും ഈ തല താഴ്ത്തി പേടിയോടെയാണ് നിൽക്കുന്നതെങ്കിൽ ആളുകൾക്ക് നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കാനായിട്ട് തോന്നുമോ? ഇല്ല അല്ലേ. പക്ഷെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ലളിതമായ വാക്കുകൾ സംസാരിച്ചാലും നല്ല നിവർന്ന പോസ്റ്ററോടെയും ഉറച്ച ശബ്ദത്തോടെയും ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ ആളുകൾ നിങ്ങളൊരു ലീഡറിനെ പോലെ കാണും അല്ലേ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറച്ചും കൂടി അങ്ങ് ശ്രദ്ധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് പറയുന്നത് എന്നതിനേക്കാൾ പ്രധാനം അത് എങ്ങനെ പറയുന്നു എന്നതാണ്. ആ ഒരു കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് റൂൾസ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ സഹായിക്കുന്ന പവർ പോസിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഈ റൂള് നിങ്ങൾക്ക് മനസ്സിലായാലോ. 7% നിങ്ങൾ വേർഡ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, പിന്നെ ഒരു 38% നമ്മുടെ വോയിസ് ടോൺ അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു 55% പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് ബോഡി ലാംഗ്വേജിനാണ്. അപ്പോൾ നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ടോൺ, നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ, പോസ്ചർ, ഐ കോൺടാക്ട്, ആ കാര്യങ്ങളൊക്കെ എന്തായാലും ഫോക്കസ്ഡ് ആയിരിക്കണം. അപ്പോൾ അത് കോൺഫിഡൻസ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ലേ. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാട്ടോ. ഒരു കുട്ടി ബ്രേക്ക് എനിക്ക് വേണം. അപ്പോൾ ആ ബ്രേക്കിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം 360 ഡിഗ്രിയിലേക്ക്.

0: 360 degree.
1: കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രിയാണ് ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അപ്പോൾ അടുത്തയിലേക്ക് നമ്മൾ പോകാൻ പോവാണ്, അടുത്ത ടിപ്പിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അതായത് ഒരു വലിയ ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റേജിൽ കയറി ഒരു സ്പീച്ച് പറയാൻ പോവാണ്, ഒരു പ്രസംഗം പറയാൻ പോവാണ്. അപ്പോൾ അതിനൊക്കെ മുൻപായിട്ട് ഈ പേടി തോന്നും, സ്വാഭാവികമാണല്ലേ. ഈ പേടി തോന്നുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു ടിപ്പുണ്ട്. അതെന്താണെന്നറിയോ, ഹാർവാർഡ് പ്രൊഫസർ ആയിട്ടുള്ള ആമി കാരി കണ്ടുപിടിച്ച ഒരു പവർ സൂപ്പർ സൈക്കോളജിക്കൽ ഹാക്കാണ് എന്ത്, പവർ പോസിങ്. യെസ്, പവർ പോസിങ്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ, ഒരു ബാത്റൂമിലോ അല്ലെങ്കിൽ തനിച്ചുള്ള ഒരു മുറിയിലോ പോയി നിങ്ങൾ ആദ്യം അങ്ങ് നിൽക്കുക. അതിനുശേഷം ഇരു കൈകളും ഇടുപ്പിലൊക്കെ ഒന്ന് കുത്തി, ഈ വയറിന്റെ സൈഡ് ഇടുപ്പ്, യെസ് അവിടെ തന്നെ, ഇരു കൈകളും ഈ ഒരു ഇടുപ്പിൽ കുത്തിയിട്ട് നെഞ്ച് വിരിച്ച് സൂപ്പർമാനെ പോലെ അല്ലെങ്കിൽ ഒരു വണ്ടർ വുമണിനെ പോലെ നിവർന്ന് നിന്ന് വെറും 2 മിനിറ്റ് ആ ഒരു പോസ്ചർ നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ ശാസ്ത്രീയമായിട്ട് പഠനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെ വലിയ പോസ്ചറിൽ നിൽക്കുമ്പോൾ ശരീരത്തിൽ ഈ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ എന്ത്,

ഒന്നില്ലെങ്കിൽ ആശ്രമി പോവാ, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഒരു റൂമിൽ പോയി നിൽക്കുക. അതിനുശേഷം നമ്മുടെ ഇടുപ്പിൽ ഒന്ന് കൈയൊക്കെ കുത്തിയിട്ട് ഒരു സൂപ്പർ വുമൺ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാൻ എന്ന രീതിയിൽ ഒന്ന് പോസ്റ്റർ ഒരു 2 മിനിറ്റ് അങ്ങ് നിൽക്കുക. ഓക്കെ, നല്ലൊരു ടിപ്പാണോ, ഒന്ന് ചെയ്ത് നോക്ക്, എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയും എനിക്ക് ടിപ്സുകൾ ഇവിടെ ബാക്കിയുണ്ടെന്നേ, പക്ഷേ ഒരു പാട്ട് കേൾക്കണം. അപ്പോൾ നമുക്ക് പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്.

0: 360 degree.
1: ഹലോ, നല്ലൊരു പാട്ടൊക്കെ കേട്ടില്ലേ? യെസ്, ഇനി മടങ്ങി വന്ന 360 degree-യിലേക്ക് ടിപ്സും ട്രിക്സും ആയിക്കൂടെയുണ്ട് ഞാൻ. ആ ഇല്ല, നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. അടുത്ത ടിപ്പ് ഞാൻ പറയട്ടെ, അടുത്ത സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ അതെന്താണെന്നറിയോ, ഈ ആളുകൾക്കൊരു പ്രശ്നമുണ്ട്. എന്താ, നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് നമ്മളെപ്പോലെയുള്ളവരോട് സംസാരിക്കാം.

ഭയങ്കര താല്പര്യമായിരിക്കും അല്ലേ? ആളുകൾക്ക് എപ്പോഴും അവരെ പോലെ തന്നെയുള്ള ആളുകളോട് ഒരു പ്രത്യേക താല്പര്യവും വിശ്വാസവും ഒക്കെ തോന്നാറുണ്ട് ഇല്ലേ? ഇതിനെയാണ് ബോഡി ലാംഗ്വേജിൽ മിററിംഗ് എന്ന് വിളിക്കാറട്ടോ. അതായത് ഇപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരറിയാതെ അവരുടെ ചില ശാരീരിക അവസ്ഥകൾ നമ്മളും പതുക്കെ ഇങ്ങനെ അനുകരിക്കും. അത് ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്യാറുണ്ട്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കൈ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തെടുത്ത് സംസാരിക്കുന്ന ആളാണ്. പിന്നീട് ഞാൻ ആ സംസാരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയിലും ഞാൻ ആ ഒരു നേച്ചർ കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഓഹോ ഇവരെന്നെ അനുകരിക്കാണോ എന്ന് എനിക്കും തോന്നാറുണ്ട് അല്ലേ. ആ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. കാരണം അവിടെ നടക്കുന്നത് എന്താ, മിററിംഗ് ആണ്. അപ്പൊ ഈ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് അറിയോ, നിങ്ങളൊരു വ്യക്തിയോട് ഇപ്പൊ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ അവരുടെ കൈകൾ മേശപ്പുറത്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും പതുക്കെ അങ്ങനെ വെക്കുക. ഇനി അവർ പതുക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും സംസാരിക്കുന്ന വേഗത ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ഇനി അവർ ചിരിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു പുഞ്ചിരി നിങ്ങൾക്ക് നൽകാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ, ഇത് കാണുമ്പോൾ വെറുപ്പേര് രീതിയിൽ കോപ്പി അടിക്കുന്നതായിട്ട് തോന്നരുത്. മറ്റേ ഈച്ചക്കോപ്പി അടിക്കുന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ അവരിതിന്റെ കളിയാക്കുന്ന രീതിയിൽ ചെയ്യാനല്ല പറയുന്നേ, പകരം വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുക. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ഉപബോധം മനസ്സിലുണ്ടല്ലോ, സബ് കോൺഷ്യസ് മൈൻഡില് ഇയാൾ എന്നെ പോലെ തന്നെയാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കും. അപ്പൊ അവരുമായിട്ടുള്ളൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു സൗഹൃദം എളുപ്പമാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. നല്ലൊരു ടിപ്പാണ്, നിങ്ങൾ അനുകരിച്ച് കൊളമാക്കരുത് കേട്ടോ. വളരെ സ്മൂത്തായി ചെയ്യേണ്ട പരിപാടിയാണ്. ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ ആവരുത്, പിന്നെ അവസാനം അവർക്ക് കളിയാക്കിന്ന് തോന്നും. അപ്പൊ വെളുക്കാൻ തയ്ച്ചത് വേണ്ടായ അവസ്ഥയോ, അത് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ അങ്ങനെ എന്താ ചെയ്യുക, ഭയങ്കര സ്മൂത്തായിട്ട് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നല്ല കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എന്തായാലും എന്താ ആ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ചോളൂ.

360 degree. Yes, 360 ഡിഗ്രിയിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് സീക്രട്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർഷി ആയില്ല. അപ്പൊ ഈ അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോകണ്ടേ. സംസാരിക്കുമ്പോൾ നമ്മുടെ കൈകളും കണ്ണുകളും നൽകുന്ന വലിയ സന്ദേശങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഇപ്പൊ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഓപ്പൺ പാംസ്. ഈ സംസാരിക്കുമ്പോഴേ ഉള്ളംകൈകൾ മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിൽ വെച്ച് സംസാരിക്കുക. ഇത് ശരിക്കും ശാസ്ത്രീയമായിട്ട് നിങ്ങൾ സത്യസന്ധനാണെന്നും ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലെന്നും നൽകുന്ന ഒരു സിഗ്നൽ ആയിട്ടാണ് പറയാറ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ക്രിമിനൽസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് പോലീസുകാർ അവരുടെ കൈകളൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതാണ് പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് 50-70 ഐ കോൺടാക്ട് റൂൾ എന്ന് പറയുന്നത്. അതായത് സംസാരിക്കുമ്പോഴേ മുഴുവൻ സമയവും തുറച്ചു നോക്കിയാൽ അത് അസ്വസ്ഥതയുണ്ടാക്കും. നമ്മൾ പറയും ഐ കോൺടാക്ട് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെങ്ങനെ നോക്കി പിടിപ്പിച്ച് എങ്ങനെയുണ്ടാവും? അത് വിഷയമാവില്ലേ? അപ്പം അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ ഒരു 70% സമയവും കണ്ണുകളിലേക്ക് നോക്കുക. ഇനി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിലോ അവിടെ ഒരു 50% സമയവും ഐ കോൺടാക്ട് നിലനിർത്തുക. ഈ കൈകൾ കെട്ടി നിൽക്കുന്നത്, ഈ ക്രോസ്ഡ് ആംസ് ഉണ്ടല്ലോ, ഒരു ഡിഫൻസീവ് അല്ലെങ്കിൽ അടഞ്ഞ മനസ്സിൻ്റെ ലക്ഷണമാണെന്നാണ് പൊതുവെ പറയാറുള്ളൊരു കാര്യം. അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കുക. ഈ ഓപ്പൺ ആംസ് ആണ് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളോടൊരു വ്യക്തി നുണ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ലാംഗ്വേജ് നോക്കി അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്ന് കേട്ടാലോ. അതായത് ഒരാളുടെ നുണകൾ ബോഡി ലാംഗ്വേജിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. പക്ഷേ അത്ര വേഗമൊന്നും ഞാൻ പറഞ്ഞു തരില്ല, എനിക്കൊരു പാട്ട് കേൾക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. കേട്ടോ, കൂട്ടുകൂടാം.

360 degree. Dear listeners, once again, welcome to 360 degree. Good നോണ കണ്ടുപിടിച്ചിട്ടെന്നെ കാര്യങ്ങള്. നമ്മളോട് ആരെങ്കിലും നോണ പറയുന്നുണ്ടെങ്കിൽ ബോഡി ലാംഗ്വേജ് നോക്കി ഒരു വിധമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ FBI ഏജന്റായ ജോ നവാറോ തന്റെ വാട്ട് എവരിബഡി സേ എന്നൊരു പുസ്തകത്തിൽ ഒരാൾ നുണ പറയുമ്പോഴോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാകുമ്പോഴോ ശരീരം കാണിക്കുന്ന ചില ചെറു സൂചനകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നുണ്ട്. അതായത് മൈക്രോ എക്സ്പ്രഷൻസിനെ കുറിച്ചാണ് അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാ നോക്കിയാലോ. അല്ല, ഒന്നാമത്തെ കാര്യമാണ് പാസിഫൈങ് ബിഹേവിയർ, അതായത് സ്വയം ശാന്തമാക്കുന്ന ഒരു പരിപാടി. ഇപ്പൊ നുണ പറയുമ്പോൾ കടുത്ത സമ്മർദ്ദം ഉണ്ടാവും അല്ലേ, അപ്പോൾ ആളുകൾ അറിയാതെ കഴുത്തിൽ തൊടുകയോ നെറ്റിയിലൊന്ന് തടവുകയോ അല്ലെങ്കിൽ ഡ്രസ്സ് ശരിയാക്കുകയോ ഒക്കെ ചെയ്യും. അതായത് സ്വയം ഒന്ന് ഇങ്ങനെ കംഫേർട്ട് ചെയ്യാൻ നോക്കും, ഒന്ന് ശാന്തമാക്കാൻ നോക്കുന്ന പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കണ്ണുകളുടെയും ചുണ്ടിൻ്റെയും മാറ്റങ്ങളാണ്. അപ്പോൾ ചുണ്ടുകൾ ഉള്ളിലേക്ക് അമർത്തുക, അതായത് ലിപ് കംപ്രഷൻ എന്ന് പറയില്ലേ ആ പരിപാടി, അല്ലെങ്കിൽ കൺപോളകൾ ഇങ്ങനെ വേഗത്തിൽ ചിമ്മുക, പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചിമ്മിപ്പോവാം അത്. ഇനി വേറൊരു കാര്യം നോക്കാൻ പറ്റുകയാണെങ്കിൽ കാലുകളുടെ ഒരു പൊസിഷനാണ്, ഒരു ദിശ എന്ന് വേണമെങ്കിൽ പറയാം, കാലുകളുടെ ദിശയാണ്. അതായത് ഒരാൾ നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ പാദങ്ങൾ, ഈ ഫീറ്റ് ഉണ്ടല്ലോ, ആ ഫീറ്റ് ഇപ്പോൾ വാതിൽ, ഇപ്പോൾ റൂമിൽ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വാതിലിൻ്റെ ദിശയിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ അവർക്ക് ആ സംഭാഷണത്തിൽ താല്പര്യമില്ല, വേഗം പോകണം എന്നാണ് അർത്ഥം. ഈ ചെറിയ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ആളുകളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ബോഡി ലാംഗ്വേജിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം, ഇനിയും ആയാലും ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. മെസ്സേജ് അയക്കാനുള്ള നമ്പർ നിങ്ങൾക്കറിയാലോ, 8 2 8 1 5 0 9 0 0 0. ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി ബോഡി ലാംഗ്വേജിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം. അങ്ങനെ കുറച്ച് ടിപ്സ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അല്ലേ. ഈ വോയിസ് മോഡുലേഷനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കേൾക്കാം 360 degree ഷോർട്ട് ബ്രേക്ക്. ഇവാൾ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 ഡിഗ്രി. യെസ് വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മുടെ എപ്പിസോഡിലെ ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹില്യ. അപ്പൊ നമ്മൾ എപ്പോഴും റോബോട്ടിനെ പോലെ ഓരോ ടോണിൽ സംസാരിച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് ബോറടിക്കും ഇല്ലേ? ബോറടിക്കും. ഇപ്പൊ ഞാൻ തന്നെ അങ്ങനെയാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ബോറടിക്കും. ബോറടിക്കരുത് കേട്ടോ. ഓക്കെ. അപ്പൊ ഉണ്ടല്ലോ, നല്ലൊരു സ്പീക്കർ ആകാൻ വേണ്ടിയിട്ട് എന്ത് വേണം നമുക്ക്? വോയിസ് മോഡുലേഷൻ വേണം അല്ലെ? അത്യാവശ്യമാണ്. അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, പിച്ചാണ്, ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ച എന്ന് പറയും പിച്ച് അല്ലെ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ശബ്ദം അല്പം ഉയർത്തുക. ഇനി ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ശബ്ദം പതുക്കെയാക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താ? പേസിംഗ് ആണ്, വേഗത. വളരെ വേഗത്തിൽ സംസാരിക്കരുത്, ശാന്തമായിട്ട് വ്യക്തതയോടെ സംസാരിക്കുക. ഇനി തേർഡ് ടിപ്പ് എന്താ? ദ പവർ ഓഫ് പോസ്, ഇടവേളകൾ. അതായത് ഒരു വലിയ ചോദ്യമോ ആശയമോ പറഞ്ഞ ശേഷം വെറുതെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് എന്ത് ചെയ്യുക? ഒരു പോസ് കൊടുക്കുക, ഒന്ന് സൈലന്റ് ആവാം. ഇതെന്ത്, ഇത് കൊണ്ട് നമുക്ക് എന്താ യൂസ് എന്നറിയാം? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കേൾക്കുന്ന ആളുകളിൽ വലിയൊരു ആകാംക്ഷയും ആ കാര്യത്തിന് ഒരു ഗൗരവവും ഉണ്ടാക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ശബ്ദത്തിൽ ഈ ഒരു മാജിക് കൊണ്ടുവന്നാൽ ആളുകൾ നിങ്ങളെ കൗതുകത്തോടെ കേട്ടിരിക്കുന്നുള്ളതാണ്.

0: 360 degree.
1: ഹലോ, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ ശരീരഭാഷയും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ ഇവിടെ പൂർണ്ണമാവാൻ പോവാണ്. യെസ്, ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആയിലിയാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു? 7, 38, 55 ആശയവിനിമയ നിയമം, ആത്മവിശ്വാസം കൂട്ടാൻ 2 മിനിറ്റ് പവർ പോസ്, ബന്ധങ്ങൾ വളർത്താൻ മിററിംഗ് ടെക്നീക്ക്, ഐ കോൺടാക്റ്റും ഓപ്പൺ പാംസ് ആക്കും, അതുപോലെ തന്നെ FBI നുണ പിടിക്കുന്ന വിദ്യകൾ, അങ്ങനെ ശബ്ദത്തിൽ മാജിക് തീർക്കുന്ന വോയിസ് മോഡുലേഷൻ, അങ്ങനെ നമ്മുടെ ശരീരഭാഷയിലൂടെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള എല്ലാ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കണ്ടേ? നിങ്ങളുടെ ആത്മവിശ്വാസം എന്നത് നിങ്ങളുടെ ഉള്ളിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല, അത് നിങ്ങളുടെ ഓരോ ചലനത്തിലും പ്രകടമാക്കേണ്ട ഒരു കാര്യമാണല്ലേ. അങ്ങനെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇങ്ങനെ പതിയെ പതിയെ അവസാനിക്കാനായിട്ട് പോവാണ്. വീണ്ടും ഞാൻ 360 ഡിഗ്രിയുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫോർമേഷൻസും ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും, ടിൽ ദെൻ, ഇറ്റ്സ് മീ RJ അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ്യ സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനെ കാ ഭീ ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എൽ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: വേദന തുടങ്ങിയ പ്രശ്നങ്ങൾ എത്തുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ് കഴുത്ത് സംബന്ധമായ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ
1: അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഎഫ്എം 90.4 കേട്ടിക്കേ കൂട്ടുകൂടാം. Check it.

0: സ്വർണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലത്തട്ടുപാണി ജ്വല്ലേഴ്സ് കൊഴിഞ്ഞാമ്പാറ പാലക്കാട്.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സെമിനാറുകൾ

0: അക്ലാവിസ്,
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്. ഓരോ കുടുംബത്തിന്റെയും
0: അക്ലാവിസ്,
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്. ഓരോ കുടുംബത്തിന്റെയും
0: അക്ലാവിസ്,
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്. ഓരോ കുടുംബത്തിന്റെയും
0: അക്ലാവിസ്,
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്. ഓരോ കുടുംബത്തിന്റെയും

0: പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ.
1: മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനം കൊണ്ട് വളരെ പുഴങ്കി കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് പ്രധാനമന്ത്രിയുടെ സ്കീമിൽ
2: 38,000 ആയിട്ടുണ്ട്. വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ 4447
3: നൽകുവാൻ ദൃശ്യ പ്രീമിയം.
1: വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനം കൊണ്ട് വളരെ പുഴങ്കി കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് പ്രധാനമന്ത്രിയുടെ സ്കീമിൽ
2: 38,000 ആയിട്ടുണ്ട്. വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ 4447
1: വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനം കൊണ്ട് വളരെ പുഴങ്കി കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് പ്രധാനമന്ത്രിയുടെ സ്കീമിൽ 38,000 ആയിട്ടുണ്ട്.
2: വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ
3: 4447
1: വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനം കൊണ്ട് വളരെ പുഴങ്കി കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് പ്രധാനമന്ത്രിയുടെ സ്കീമിൽ 38,000 ആയിട്ടുണ്ട്.
2: വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ
3: 4447
1: വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനം കൊണ്ട് വളരെ പുഴങ്കി കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് പ്രധാനമന്ത്രിയുടെ സ്കീമിൽ 38,000 ആയിട്ടുണ്ട്.
2: വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ
3: 4447
1: വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനം കൊണ്ട് വളരെ പുഴങ്കി കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് പ്രധാനമന്ത്രിയുടെ സ്കീമിൽ 38,000 ആയിട്ടുണ്ട്.
2: വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ
3: 4447
1: വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനം കൊണ്ട് വളരെ പുഴങ്കി കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് പ്രധാനമന്ത്രിയുടെ സ്കീമിൽ 38,000 ആയിട്ടുണ്ട്.
2: വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ
4: 4447
5: பாடம் தனித்தனியா நெய்யப்பட்டு பின்னாடி ரொம்ப ஸ்ட்ராங்கா ஜாயின் பண்ணப்படும். அத பிரிக்கிறதும் ரொம்ப கஷ்டம் நிலைந்து நிக்குது. பியூட்டிஃபுல் ஃபேக்ட். சில பட்டு

നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യ

0: 8895411204923225000.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
3: ഈ ഓണത്തിൽ ഒരു പുതിയ കിയ സീറോ തൊട്ടടുത്ത സന്ദർശിക്കൂ.
4: എടി ബീനെ, നീ ഒക്കെ കുറെ കാലമായി പറയുന്നു, പക്ഷേ നമ്മുടെ പ്രധാനി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് ആയത്. പ്രധാനം സോളർ പാനൽ സ്ഥാപിച്ച വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങൾ ഇത് ഉടൻ തന്നെ
5: ചേരുന്നതിനായി ചെയ്യൂ pmsuryagar.gov.in.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: മഹിമേഹ ബന്ധവുനാവുകളൂ.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ തുടങ്ങി 50 സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സാഹിത്യ ചർച്ചകൾ. മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ 7-സീറ്റർ ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ
1: ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേക കിയ ഷോറൂം.

പഠിക്കാൻ പാൽക്കട്ടയ്ക്കെത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യ

0: ലോഡഡ് കോമ്പാക്ട് SUV
1: സ്മാർട്ടാകും കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, movement that inspires.
3: Story of life.
4: Lighten your life. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം മറ്റുള്ളവരുടെ ഒരു സമ്മതമല്ലെങ്കിൽ ഒരു നല്ല വാക്ക് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അല്ലേ. നമ്മളൊരു പുതിയ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, പുതിയൊരു വഴി തിരഞ്ഞെടുക്കുന്ന സമയത്ത്, നമ്മുടെ ജോലിയിൽ വലിയൊരു തീരുമാനമെടുക്കുമ്പോൾ ഒക്കെ നമ്മുടെ കൂടെയുള്ളവർ അതൊന്ന് അംഗീകരിക്കണം, അവരതിനെ അഭിനന്ദിക്കണമെന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കാൻ നമ്മളിൽ പലർക്കും കഴിയാറുള്ളൂ. ഈ ഒരു അംഗീകാരത്തിനായുള്ള കാത്തിരിപ്പ് നമ്മെ വല്ലാതെ തളർത്താറുണ്ട്. ആളുകൾ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും, നമ്മൾ എടുത്ത തീരുമാനം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഭയന്ന് പലരും തങ്ങളുടെ വലിയ സ്വപ്നങ്ങളെയും കരിയറിലെ നമ്മളെ ഈ ലോകത്ത് ആരംഗീകരിച്ചാലും ഇല്ല എങ്കിലും നമ്മുടെ ഈ ജീവിതം പൂർണ്ണമായിട്ട് നമ്മൾ തന്നെയാണ് ജീവിച്ച് തീർക്കേണ്ടത്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പോരാട്ടങ്ങളും നമ്മൾ തന്നെയാണ് നേരിടേണ്ടത്. ആ ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം.

ചെയ്യും. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കുക. സ്വന്തം കരുത്ത് അതിൽ വിശ്വസിക്കുക. ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുക. മനസ്സിലായില്ലേ? അവർ അക്സെപ്റ്റ് ചെയ്യട്ടെ, അവരഭിനന്ദിക്കട്ടെ, അവർക്കിഷ്ടമായില്ലെങ്കിലോ, ഈ ചെയ്യുന്നത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നാട്ടുകാരെന്ത് പറയും, കൂടെയുള്ളവരെന്ത് പറയും എന്നൊക്കെ ചിന്തം കരുത്ത് അതിൽ വിശ്വസിക്കുക. ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുക. മനസ്സിലായില്ലേ? അവർ അക്സെപ്റ്റ് ചെയ്യട്ടെ, അവരഭിനന്ദിക്കട്ടെ, അവർക്കിഷ്ടമായില്ലെങ്കിലോ, ഈ ചെയ്യുന്നത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നാട്ടുകാരെന്ത് പറയും, കൂടെയുള്ളവരെന്ത് പറയും എന്ന്

0: സ്റ്റോറി ഓഫ് ലൈഫ്
1: ലൈറ്റൻ യുവർ ലൈഫ് ലൈറ്റ്. ചില മനുഷ്യന്മാർക്ക് നമ്മള് നമ്മുടെ ലൈഫിൽ വലിയൊരു സ്ഥാനം നൽകാറുണ്ട് അല്ലെ. നമ്മുടെ സങ്കട ദോഷങ്ങളും അവരുമായിട്ട് പങ്കുവെക്കാനും അവരുടെ ഒരു മെസ്സേജോ ഫോൺ കോളിനോ ദിവസങ്ങളോളം ഇങ്ങനെ ഇരിക്കാറുണ്ട്. എന്നാൽ നമ്മളെ ഗ്രഹിച്ചു കഴിഞ്ഞാലും ചിലരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു പരിഗണനയോ മറുപടിയോ നമുക്ക് തിരികെ ലഭിക്കാറില്ല. അത്തരം നിമിഷങ്ങളിൽ നമ്മൾ സ്വയം സമാധാനിപ്പിക്കാനായിട്ട് ചില ന്യായീകരണങ്ങൾ കണ്ടെത്തും. അവര് ജോലി തിരക്കിലായിരിക്കും, വലിയൊരു പ്രോജക്റ്റിന്റെ ബിസി ആയിരിക്കും, അവർ എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് അല്ലെങ്കിൽ മറുപടി തരാത്തത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലെ. നമ്മുടെ സ്വന്തം മനസ്സിനെ പറ്റിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ ഒരൊറ്റ മറുപടിക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ആ കാത്തിരിപ്പിൽ പരിഗണനയിൽ നമ്മളില്ല എന്ന് മാത്രമാണ് അതിനർത്ഥം. നമ്മളത് എത്ര വേഗത്തിൽ തിരിച്ചറിയുന്നവോ അത്രയും നല്ലതാണ് നമ്മുടെ മനസ്സിന്റെ സമാധാനം. ഈ ഒരു ലോകത്തെ ഒരാളും 24 ആണ് പ്രാവശ്യം ബിസി കൊടുക്കാൻ പോലും ചാലുണ്ട്. ആരും ഒരു മിനിറ്റ് സംസാരിക്കും, പക്ഷെ ആ സമയം അവഗണിക്കുന്ന നൽകാത്ത മനുഷ്യർക്കായ ആത്മാഭിമാനം വെച്ച് കാത്തു നിൽക്കുന്നത് വെറുതെയാണ്. നിങ്ങളുടെ വീടത്തും നിങ്ങളെയും വെറുതെ കളയൽ. നമ്മൾ എത്രാമത്തേതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പോകരുത്. പരീക്ഷകൾ അവസാനിപ്പിച്ച് ധന്യതയോടുകൂടി പുഞ്ചിരിയോടുകൂടി അവിടെ നിന്ന് പുറകോട്ട് നടക്കുന്നതാണ് നല്ലത്. നിങ്ങളെ തേടി സന്ദേശങ്ങൾക്കായി ഇടപെട്ട സമയം തഷഹിക്കുന്ന മൂല്യതയും കാണുന്ന മനുഷ്യർക്കായിരിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ ബഹുമില് അധികം നൽകരുത്. ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ പഠിക്കുക. അതാണ് ഏറ്റവും വലിയ അനാവശ്യമായ കാര്യം. അതിനു മാത്രം നെഞ്ചോട് ചേർത്തിട്ട് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ആത്മാഭിമാനവും അതുപോലെ തന്നെ സമാധാനവുമുള്ള ലൈഫാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലെ. സെൽഫ് റെസ്പെക്റ്റും സമാധാനവും ഇത് രണ്ടും നമുക്ക് വേണം. ഇത് രണ്ടും വേണമെങ്കിൽ ചില ഇറങ്ങിപ്പോകലുകളൊക്കെ വളരെ നല്ല

ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്? പലപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചായിരിക്കും അല്ലേ, പേഴ്സണൽ ഫ്രീഡത്തെക്കുറിച്ചായിരിക്കും. എങ്കിലും നമ്മൾ അറിയാതെ നമ്മൾ വീണു പോകുന്നൊരു വലിയൊരു സ്വഭാവ ദൂഷ്യമുണ്ട്. മറ്റുള്ളവരുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള അനാവശ്യമായിട്ടുള്ള ഒരു ആകാംക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ അയൽപ്പക്കത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു, കൂടെ ജോലി ചെയ്യുന്ന ആളുടെ കുടുംബത്തിൽ എന്താണ് പ്രശ്നം, സുഹൃത്തിൻ്റെ ബിസിനസ് തകർന്നോ എന്നൊക്കെ തിരക്കി നടക്കാനായിട്ട് നമ്മളിൽ പലർക്കും വലിയ താല്പര്യമാണ്. ശരിയല്ലേ? ഈ ഒരു കൗതുകം കാരണം നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയവും ഊർജവും മറ്റുള്ളവരെക്കുറിച്ചുള്ള ചർച്ചകൾക്കായിട്ട് ഇങ്ങ് കളയാറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ലൈഫിലേക്ക് നിരന്തരം എത്തി

മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും എത്തിനോക്കാതിരിക്കുക. കാരണം അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സ്മരണവും ലക്ഷ്യബോധവും പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാൻ, മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ഒരിക്കലും സമയം കിട്ടില്ല. നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും ഒരാളിലാണ് എങ്കിൽ നിങ്ങളുടെ കരിയർ എങ്ങനെയുണ്ട്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഊർജത്തെയും സമയത്ത് നിങ്ങളുടെ വഴികളിലൂടെ മുന്നോട്ട് നടക്കുക. ആ ഒരു വ്യക്തതയും സ്വയം നിയന്ത്രണവും നിങ്ങളുടെ മനസ്സിന് നൽകുന്ന ഒരു വലിയ ശാന്തതയുണ്ട്. അത് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള എത്തിനോക്കലുകളും പരദൂഷണങ്ങളും നമുക്ക് മാറ്റിവെക്കാം. സ്വന്തം ജീവിതത്തെയും ലക്ഷ്യങ്ങളെയും മാത്രം നെഞ്ചോട് ചേർത്ത് ആത്മാഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകും. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന സമയം നിങ്ങളുടെ വളർച്ചയ്ക്കായിട്ട് മാറ്റിവെക്കും. അപ്പോൾ നിങ്ങൾക്ക് അസൂയയും കുശുമ്പും ദേഷ്യവും ഒന്നും ഉണ്ടാവില്ല.

0: ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: ഓർമ്മകൾക്ക് സുഗന്ധം വരിക്കുന്ന ഗാനങ്ങളുമായി ഗാനങ്ങൾ.
3: മലയാളികളുടെ മനസ്സിൽ അതാണ് ഉണ്ണിമേനോൻ. ലാളിത്യവും ഭാവസാന്ദ്രതയും ഒത്തുചേർന്ന അദ്ദേഹത്തിന്റെ ആലാപനം തലമുറകൾ കടന്നും സംഗീതാസ്വാദകരുടെ ഹൃദയത്തിലിടം നേടിയിട്ടുണ്ട്. 1980s പിന്നണി ഗായകനായി തുടക്കം കുറിച്ച ഉണ്ണിമേനോൻ മലയാളത്തിനൊപ്പം തമിഴിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചു. മൃദുലമായ ശബ്ദം വികാരങ്ങളെ അതേ തീവ്രതയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള കഴിവുമാണ് ഉണ്ണിമേനോനെ വ്യത്യസ്തമാക്കുന്നത്. സംഗീത ലോകത്ത് തന്റേതായ ഒരിടം നേടിയ ഈ ഗായകന്റെ ഗാനങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആദ്യത്തെ ഗാനം ONV കുറിപ്പ് വരികൾ എഴുതി ശ്യാം സംഗീതം നൽകിയ അക്ഷരങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ തൊഴുതുമടങ്ങും എന്ന പാട്ടാണ്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺ.

ചെന്നൈയിലുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റെക്കോർഡിങ്സ് കാണാൻ പോയ ഒരു ചെറുപ്പക്കാരൻ. ഉണ്ണി മേനോൻ എന്ന ഗായകനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു ഗായകനാകണം എന്ന് പ്രതീക്ഷിച്ച് റെക്കോർഡിങ്ങുകൾ കാണാൻ പോയ ഒരാളല്ല. എന്നാൽ എവിടെയോ വെച്ച് താൻ ഒരു നല്ല ഗായകനാണെന്ന് തിരിച്ചറിയുകയും കിട്ടിയ അവസരങ്ങൾ നല്ലതുപോലെ പാടാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു സാധാരണ വ്യക്തി, പക്ഷേ അസാമാന്യമായ കഴിവുള്ള ഒരു കലാകാരൻ. അദ്ദേഹം ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ട് ഒരു തമിഴ് സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമ പുറത്തു വന്നില്ല. അമുതും തേനും എന്നായിരുന്നു ആ സിനിമ, പക്ഷെ റിലീസായില്ല. എന്തായാലും ഇപ്പോ നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രിയമാന തോഴി എന്ന സിനിമയിൽ നിന്ന് പാ വിജയ് വരികൾ എഴുതി രാജ്കുമാർ കമ്പോസ് ചെയ്ത പെണ്ണേനിയും പെണ്ണ എന്ന പാട്ടാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ചെന്നൈയിലെ ജോലിക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ റെക്കോർഡിങ്ങുകൾ കാണാൻ പോവുകയും അന്ന് ഒരുപാട് ഇതിഹാസങ്ങൾ നേരിട്ട് റെക്കോർഡ് ചെയ്യുന്നതും കണ്ടിരുന്നൊരു സമയം. പിന്നീട് തനിക്കും പാടണം എന്ന ഒരു മോഹം വരികയും പാട്ടുകൾ പാടാൻ അവസരങ്ങൾ വരികയും അന്ന് തുച്ഛമായ വരുമാനം 200 രൂപയ്ക്കാണ് ഒരു പാട്ട് പാടിയാൽ കിട്ടുന്നത്. പക്ഷേ ഏറ്റവും സന്തോഷത്തോടുകൂടി റെക്കോർഡിങ്ങിലൂടെ തൻ്റെ സൗണ്ട്, തൻ്റെ ശബ്ദം പുറത്ത് കേൾക്കുന്നത് കേട്ട് ആസ്വദിച്ചിരുന്നൊരു കലാകാരൻ. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകളുടെ ഭാഗമായെങ്കിലും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉണ്ണിമേനോൻ തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള, പ്രഭാവർമ്മയുടെ വരികളിലൂടെ വന്നിട്ടുള്ള സ്ഥിതി എന്ന സിനിമയിലെ പാട്ടാണ് ഒരു ചെമ്പനീർ പൂവം. ഏതൊരു സ്റ്റേജ് ഷോയിൽ പോയാലും അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും പാടാൻ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ്. ഈ പാട്ടില്ലാതെ നമ്മളിങ്ങനെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കടന്നുപോകും അല്ലേ? പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

തമിഴ് സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം പാട്ട് റെക്കോർഡ് ചെയ്തതെങ്കിലും മലയാള സിനിമയിലേക്ക് വരുന്നത് ശ്യാം എന്ന സംഗീത സംവിധായകനിലൂടെയാണ്. ഉണ്ണി മേനോൻ എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ പാട്ട് ദാസേട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്കാണ് മഞ്ഞേവാ കുളിരലമാല എന്ന പാട്ട്. ഈ പാട്ട് പാടി മലയാള സിനിമയ്ക്ക് ഈ ശബ്ദത്തെ പരിചയപ്പെടുത്തി കൊടുത്തത് ശ്യാം എന്ന സംഗീത സംവിധായകനാണ്. പിന്നീട് അങ്ങോട്ട് നിരവധി അവസരങ്ങൾ, നിരവധി പാട്ടുകൾ, നിരവധി സ്റ്റേജ് ഷോസ്. എനിക്ക് തോന്നുന്നു ഉണ്ണിമേനോൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളതും ശ്യാം എന്ന സംഗീത സംവിധായകന് വേണ്ടി തന്നെയായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാടുവാഴികൾ എന്ന സിനിമയിൽ ഷിബു ചക്രവർത്തി വരികൾ എഴുതിയ രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ഈ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ഒരു പാട്ട് പുറത്തു വരിക, സ്വന്തം പേരിൽ ഒരു പാട്ട് പുറത്തു വരിക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഉണ്ണി മേനോൻ എന്ന ഗായകന്റെ പേരിൽ പുറത്തു വന്ന മൂന്ന് പാട്ടുകൾ, അതും ഒരേ സിനിമയിൽ, കടത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി മൂന്ന് പാട്ടുകൾ ഒരേ ദിവസം റെക്കോർഡ് ചെയ്ത പാട്ടുകൾ പുറത്തു വരുന്ന ആ ദിവസം, അത് വാക്കുകളിലൂടെ ചിലപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമായിരിക്കും. അങ്ങനെ മലയാള സിനിമയിലേക്ക് ഈ ശബ്ദം എത്തുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്ത ഈ സിനിമ കാണാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് തൃശ്ശൂർ വന്ന് സിനിമ കണ്ടിരുന്ന പല ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ശ്യാം കമ്പോസ് ചെയ്ത് ബിച്ചു തിരുമല വരികൾ എഴുതിയിട്ടുള്ള കടത്ത് എന്ന സിനിമയിലെ ഓളങ്ങൾ താളം തല്ലുമ്പോൾ എന്ന പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര ഓൺ അഹല്യ FM.

പാടുന്നു ലൈവായിട്ട്. ഓർക്കസ്ട്ര രണ്ടുപേരും ഡ്യുവറ്റ് ആണെങ്കിലും ഒരുമിച്ച് നിന്ന് പാടുന്നു. അങ്ങനെ വാണി ജയറാം എന്ന സംഗീത പ്രതിഭയ്ക്കൊപ്പം പാടിയ ഒരു പാട്ടാണ് വളക്കിലുക്കം ഒരു വളക്കിലുക്കം. യെസ്, മുന്നേറ്റം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ശ്യാം കമ്പോസ് ചെയ്ത ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര ഓൺ അഹല്യ FM നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണി മേനോൻ എന്ന ഗായകനെ പറ്റിയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഉണ്ണിമേനോൻ എന്ന ഗായകനെ ഞെട്ടിച്ചൊരു ഗായിക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ് ജാനകിയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ കോ സിംഗേഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റി എന്ന വലിയ അഭിമാനത്തോടുകൂടി പറയുന്ന അദ്ദേഹത്തിന്, ജാനകി എന്ന ഗായികയെ കാണുമ്പോൾ കൈയോ തലയോ ഒന്നും അനങ്ങാതെ ആ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ കൊണ്ട് എത്ര വികാരങ്ങളെയാണ് ഈസിയായി ജാനകി അമ്മ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു ഗായകനാണ് ഉണ്ണിമേനോൻ. ഒരു പാട്ട് കിട്ടുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ ട്യൂൺ, അത് സ്ക്രീനിൽ വന്നാൽ ആ നായകനോ നായികയോ എങ്ങനെയായിരിക്കും പാടുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു കോ സിംഗറിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എല്ലാം മനസ്സിലാക്കി പോളിഷ് ചെയ്തെടുത്ത ഒരു ഗായകൻ

ാണ് ഉണ്ണിയും മേനോൻ. എന്തായാലും ഇവർ രണ്ടുപേരും ചേർന്ന്, എസ് എസ് ജാനകിയും അതുപോലെ തന്നെ ഉണ്ണി മേനോനും ചേർന്ന് പാടിയ ജോഡി എന്ന സിനിമയിൽ വൈരമുത്തു വരികൾ എഴുതിയ നല്ലൊരു പാട്ടാണ് കാതൽ കടിതം എന്ന പാട്ടാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീറോ ആണ് അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഏതൊരു ഗായകനും ഗായികയ്ക്കും പേടിയുള്ള കാര്യമാണ് ഇളയരാജ എന്ന സംഗീത സംവിധായകന്റെ ഒരു കോള് വന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ ചങ്കിടിപ്പോടെ തന്നെയാണ് ഉണ്ണിമേനോൻ എന്ന ഗായകനും ആ ഒരു അവസരത്തെ ആദ്യം കേട്ടപ്പോൾ ഞെട്ടലോട് കൂടി തിരിച്ചറിഞ്ഞത്. ഇളയരാജ പണ്ടത്തെ റെക്കോർഡിങ്ങുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇളയരാജ സർ എല്ലാ റെക്കോർഡിങ്ങുകളും അദ്ദേഹം തന്നെയാണ് കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം ഒരു പാട്ട് പാടാന്ന് പറയുന്നത് പേടിയോടുകൂടി തന്നെ നോക്കി, ഞാൻ വേണമെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറയും, അല്ലല്ല വളരെ പെട്ടെന്ന് നടത്തേണ്ട ഒരു റെക്കോർഡിംഗ് ആണെന്ന് പറഞ്ഞ് ഉണ്ണി മേനോൻ ആ റെക്കോർഡിങ്ങിന് വേണ്ടി പോകുന്നതും, അങ്ങനെ ആദ്യത്തെ പാട്ട് പൊന്മാനെ കോവം ഏനോ എന്ന് പറഞ്ഞ പാട്ടാണ്. ഒരു കൈദിയൻ ഡയറി എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികൾ എഴുതി ഇളയരാജ സംഗീതം നൽകിയ ഈ പാട്ടാണ് ഇളയരാജയ്ക്ക് വേണ്ടി ആദ്യമായി ഉണ്ണിമേനോൻ പാടുന്ന പാട്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണാഹല്യ FM ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നമുക്ക് തിരിച്ചു വരാം.

ഉണ്ണിമേനോൻ എന്ന ഗായകന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായൊരു ഫോൺ കോൾ ആയിരുന്നു ഒരു ദിവസം 11 മണിക്ക് വന്ന കോള്. സാധാരണ നേരത്തെ ഉറങ്ങുന്ന ആളാണെങ്കിലും അന്നത്തെ ആ കോൾ അറ്റൻഡ് ചെയ്യുകയും കോളിന്റെ മറ്റേ അറ്റത്ത് ദിലീപ് എന്നൊരു സംഗീത സംവിധായകനായിരുന്നു. യെസ്, ദ വൺ ആൻഡ് ഓൺലി എ ആർ റഹ്മാൻ. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് പാടിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഉണ്ണിമേനോൻ ആ ഒരു ക്ഷണം സ്വീകരിക്കുകയും ആ പാട്ട് പോയി പാടുകയും ചെയ്യുന്നു. അന്ന് റോജ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എ ആർ റഹ്മാൻ ഉണ്ണിമേനോനും അതുപോലെ തന്നെ സുജാതയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടിന് വേണ്ടി വിളിക്കുന്നത്. ആ കോളാണ് എനിക്ക് തോന്നുന്നു തമിഴ് സിനിമാ ലോകത്ത് ഉണ്ണിമേനോന്റെ ശബ്ദം രജിസ്റ്റർ ചെയ്യുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും എത്ര തലമുറകൾക്ക് ശേഷവും ഈ പാട്ട് ഇവിടെ നിലനിൽക്കുന്നത് ഈ ശബ്ദങ്ങളിലൂടെ തന്നെയാണ്. സുജാതയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ റോജ എന്ന സിനിമയിലെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

പാട്ട് പാടുക മാത്രമല്ല, ഒരു ഗായകൻ എന്ന നിലയിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ കൂടി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടുകയും ഓടി നടന്ന് പാടുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഉണ്ണിമേനോൻ എന്ന ഗായകനും. ഒരു ദിവസം 15 പാട്ടുകൾ, ഭക്തി ഗാനങ്ങൾ ഒരു 15 വരെ പാടിയ ദിവസങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഷോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരു നോക്കു കാണാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്യാം കമ്പോസ് ചെയ്ത, ചുനക്കൽ രാമൻകുട്ടി വരികൾ എഴുതിയ, ചിത്രയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്, ചന്ദനക്കുറിയുമായി എന്ന പാട്ട്. അങ്ങനെ ഇന്നത്തെ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജെ ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.